ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ചില മാർഗങ്ങൾ നാം ജീവിതത്തിൽ തിരഞ്ഞെടുക്കാറുണ്ട്. എന്നിട്ട് ജീവിതകാലം മുഴുവനും ആ മാർഗത്തിലൂടെ അത്ഭുതത്തോടെയും ഒരു അസഹനീയ ഭാവത്തോടെയും ഞാൻ ചെയ്തത് ശരിയാണോ എന്നോർത്ത് അസ്വസ്ഥരാകാറുമുണ്ട്. ഇത് മനുഷ്യർക്കാകെയുമുള്ളൊരു പ്രത്യേകതയാണ്. ഒരു കട തുടങ്ങി, അല്ലെങ്കിൽ ഒരു പരീക്ഷ എഴുതാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഒരു ജോലിയിൽ പ്രവേശിച്ചു, അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ വാങ്ങി, ഒന്നുമല്ലെങ്കിൽ മകളെയോ മകനെയോ മറ്റൊരു കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചു വിടാൻ, അല്ലെങ്കിൽ പെണ്ണുകെട്ടിക്കാൻ തീരുമാനിച്ചു. ഇതെല്ലാം തീരുമാനിച്ച ശേഷം വല്ലാത്ത ആക്രാന്തം പോലെ, വല്ലാത്ത ആദി പോലെ കൊണ്ടു നടന്ന് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഞാൻ ചെയ്തത് ശരിയാണോ, അങ്ങനെ ചെയ്യാമായിരുന്നു, ചെയ്തത് ശരിയാണോ, എനിക്ക് വല്ലാത്ത പരിഭ്രാന്തി തോന്നുന്നു, നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ? ശരിക്കും ഇത്തരക്കാർ കുടുംബങ്ങളിലും സൗഹൃദങ്ങളിലും ബന്ധങ്ങളിലുമൊക്കെ വല്ലാത്ത അസ്വസ്ഥത സൃഷ്ടിക്കും. അവർക്ക് തോന്നുന്നത് ഇങ്ങനെ എന്തൊക്കെയോ ഉൾവിളി പോലെ തോന്നുന്നത് തന്നെ എന്തിനോ ഉള്ള ഒരു നഷ്ടത്തിനോ നാശത്തിനോ ഉള്ളതാണെന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും പരിഭ്രാന്തരാകും. നമ്മൾ സാധാരണ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് അണയ്ക്കാൻ എന്ന പേരിൽ എണ്ണയൊഴിക്കുന്നത് പോലെ അവരുടെ ചിന്തകളെ സ്വയം സ്വയം ഒഴിച്ച് ഇങ്ങനെ ആളിക്കത്തിച്ചുകൊണ്ടേയിരിക്കും. നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് തിരഞ്ഞെടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഒരല്പം ഭയത്തോടെയും അസ്വസ്ഥതയോടെയും അല്ലെങ്കിൽ പേടിച്ചുമല്ലാതെ ഒരാൾ പോലും ഒന്നും തിരഞ്ഞെടുത്തിട്ടില്ല. 4 ഷർട്ടിൻ്റെ തുണി ഒരു കടയിൽ ചെല്ലുമ്പോൾ എടുത്തു വെച്ചാൽ അത് വാങ്ങുന്ന ഒരു നിമിഷം ഒരു പരിഭ്രാന്തി ഉണ്ടാകാറുണ്ട്. ഇത് വേണോ, അത് വേണോ, ഇതാണോ, അതാണോ, പിന്നെ ഒന്നങ്ങ് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിലും ചില തീരുമാനങ്ങൾ ഒന്ന് കണ്ണടച്ച് ഉറച്ചെടുക്കേണ്ടി വരും. എന്നിട്ട് സമാധാനത്തോടെ ആ തീരുമാനത്തിൻ്റെ അനന്തരഫലങ്ങൾക്കായി കാതോർക്കും. അത് നന്നായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. അവരാണ് കരുത്തുള്ള മനുഷ്യർ. അല്ലാതെ വെറുതെ ആദിമൂത്ത് ഇങ്ങനെ എരിഞ്ഞു തീരാനുള്ളതല്ല ജീവിതം. തിരിച്ചറിയുന്നതിൽ ഗുണകരമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ഇവിടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11:00. ഗൾഫ് മേഖലയിലും ഉക്രൈനിലും തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ്. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ഏകദിന മത്സരം ഇന്ന് തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. രാവിലെ 11:00 കൊല്ലത്ത് മാതാ അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. വൈകിട്ട് 4:00 തിരുവനന്തപുരം ബാലരാമപുരത്ത് SUT മെഡിക്കൽ കോളേജിലെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11:00 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. ഗൾഫ് മേഖലയിലും ഉക്രൈനിലും തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ആവശ്യപ്പെട്ടു. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംഘർഷങ്ങൾ അതത് പ്രദേശങ്ങൾക്കപ്പുറം പുരോഗതിയെയും വികസനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് ജയശങ്കർ മുന്നറിയിപ്പ് നൽകി. ഡെസ്ക് റിപ്പോർട്ട്.
1: ഭക്ഷ്യ ഊർജ്ജ സുരക്ഷാ മേഖലകളിൽ സാഹചര്യം മെച്ചപ്പെടുത്താൻ സാധ്യമായതെല്ലാം ചെയ്യാൻ ഇന്ത്യ സന്നദ്ധമാണെന്ന് ഡോ ജയശങ്കർ ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ പറഞ്ഞു. ഇപ്പോഴും തുടരുന്ന റഷ്യ ഉക്രൈൻ സംഘർഷം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയുണ്ടാക്കുന്ന വിഷയമാണെന്ന് ജയശങ്കർ പറഞ്ഞു. ശത്രുത അവസാനിപ്പിക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം ജയശങ്കർ പൊതുസഭയിൽ ആവർത്തിച്ചു. യുദ്ധങ്ങളുടെ പ്രത്യാഘാതങ്ങൾ നേരിട്ട് ഉൾപ്പെട്ട രാജ്യങ്ങളുടെ അതിർത്തികൾക്കും അപ്പുറം അനുഭവപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിലെ സംഘർഷങ്ങളിൽ സംയമനം പാലിക്കാൻ സംഘർഷം ലഘൂകരിക്കാനും സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. ജനസേവ സേ ദേശ് സേവ എന്ന ദർശനത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 2047 ആകുമ്പോഴേക്കും വികസിത ഭാരതം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അക്ഷീണം പ്രവർത്തിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് സേവാ സങ്കൽപ്പ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: തമിഴ്നാട്ടിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മേഖല രാജ്യത്തെ ഏറ്റവും വലിയ MSME ആവാസ വ്യവസ്ഥകളിലൊന്നാണ്. വിവിധ വകുപ്പുകളിൽ നിന്ന് അനുമതികൾ ഒരൊറ്റ പോർട്ടലിലൂടെ നേടാൻ സംരംഭങ്ങളെ സഹായിക്കുന്ന സംവിധാനം ഇവിടെയുണ്ട്. ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ ശാക്തീകരിക്കുന്നതിനും ഇവയുടെ വികസനത്തിനുമായി പ്രത്യേക മന്ത്രാലയം തന്നെയുണ്ട്. ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ഏകദേശം 31% സംഭാവന നൽകുന്ന ഈ മേഖല കാർഷിക മേഖല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന രണ്ടാമത്തെ മേഖല കൂടിയാണ്. ഉൽപ്പാദനം, ടെക്സ്റ്റൈൽസ്, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലായി 80,000-ത്തിലധികം ഔദ്യോഗിക MSME കളും ഉദ്യോഗ് ആധാർ യൂണിറ്റുകളും കോയമ്പത്തൂരിലുണ്ട്.
0: മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനമായ ഇന്ന് കൊല്ലം അമൃതപുരിയിൽ വിവിധ പരിപാടികൾ നടക്കും. അല്പസമയത്തിനകം അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനും പ്രഥമ ശിഷ്യനുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ സത്സംഗോടെ ചടങ്ങുകൾ ആരംഭിക്കും. 9:00 വേദിയിലെത്തുന്ന അമൃതാനന്ദമയിയെ വിശിഷ്ട വ്യക്തികൾ ചേർന്ന് സ്വീകരിക്കും. തുടർന്ന് അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണവും ഭജനയും നടക്കും. 11:00 ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ എത്തുന്നതോടെ ഔദ്യോഗിക ചടങ്ങുകൾക്ക് തുടക്കമാകും. ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, കേന്ദ്രമന്ത്രി കിഞ്ചരാപ്പു രാംമോഹനൻ നായിഡു, സംസ്ഥാന മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഇന്ന് ലോക ടൂറിസം ദിനം. ആളുകളെ ബന്ധിപ്പിക്കുന്നതിലും സാംസ്കാരിക വിനിമയത്തെയും സാമ്പത്തിക വികസനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിലും ടൂറിസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനാണ് ദിനാചരണം. ടൂറിസത്തെ പുനർരൂപകൽപ്പന ചെയ്യുന്നതിന് ഡിജിറ്റൽ അജണ്ടയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ടൂറിസത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതികവിദ്യയുടെ പങ്കിന് പ്രമേയം ഊന്നൽ നൽകുന്നു. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും ടൂറിസം വലിയ സംഭാവനയാണ് നൽകുന്നതെന്ന് ടൂറിസം സെക്രട്ടറി ഭുവനേഷ് കുമാർ ആകാശവാണിയോട് പറഞ്ഞു. ജനകീയ പങ്കാളിത്തത്തോടെ എല്ലാ മേഖലകളിലും വളർച്ച കൈവരിക്കുക എന്നതാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാന ലക്ഷ്യമെന്നും മലപ്പുറം ജില്ലയുടെ സമഗ്ര വികസനത്തിനായി കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മലപ്പുറം KSRTC ഡിപ്പോയിൽ നിന്ന് പുതുതായി ആരംഭിച്ച 8 ബസ് സർവീസുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ മുതൽ 3 ദിവസം ജീവനക്കാരുടെ സംഘടനകൾ പണിമുടക്ക് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ രാജ്യത്തെ ബാങ്കുകൾ ഇന്ന് തുറന്നു പ്രവർത്തിക്കും. ഉപഭോക്താക്കളുടെ ബുദ്ധിമുട്ട് കുറയ്ക്കുന്നതിനാണ് ഇന്ന് പ്രവൃത്തി ദിനമായി ധനമന്ത്രാലയം ഉത്തരവിറക്കിയത്. 3 ദിവസത്തെ പണിമുടക്കിന് ശേഷം ഒക്ടോബർ 1 ബാങ്കുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കും. ഇന്ന് അന്താരാഷ്ട്ര ബധിര ദിനം. ഓരോ വർഷവും സെപ്റ്റംബർ മാസത്തിലെ അവസാന ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര ബധിര ദിനം ആചരിക്കുന്നത്. ബധിരരായ വ്യക്തികളുടെ അവകാശങ്ങൾ, സമൂഹത്തിലെ അവരുടെ പങ്കാളിത്തം, ആംഗ്യഭാഷയുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ്.

0: തുടരുമെന്ന് പ്രിയങ്കാഗാന്ധി എം പി പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ വികസന ഏകോപന മേൽനോട്ട സമിതിയായ ദിശയുടെ അവലോകന യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രിയങ്കാഗാന്ധി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസ നടപടികൾ പുരോഗമിക്കുകയാണെന്നും എം പി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 തദ്ദേശഭരണ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. പരസ്യപ്രചാരണം ഇന്നലെ വൈകിട്ട് അവസാനിച്ചു. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. മറ്റന്നാളാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പ് ദിവസം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ഏകദിന മത്സരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 പോരാട്ടം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30 മത്സരം ആരംഭിക്കുന്നത്. ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചപ്പോൾ മുതൽ കുതിച്ചുയർന്ന ക്രിക്കറ്റ് പ്രേമികളുടെ ആവേശം ഇരു ടീമുകളും തിരുവനന്തപുരത്ത് എത്തിയതോടെ അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. 3 ഏകദിന മത്സര പരമ്പരയിലെ ആദ്യ മത്സരം മുതൽ തന്നെ ഇന്ത്യൻ മുന്നേറ്റം കാണാനാവും എന്ന പ്രതീക്ഷയിലാണ് തിരുവനന്തപുരത്തെ ക്രിക്കറ്റ് ആരാധകർ. കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് ഇന്ത്യ വെസ്റ്റിൻഡീസ് മത്സരത്തിന്റെ ഭാഗമായി കാര്യവട്ടത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. സെൽഫി സ്റ്റിക്കുകൾ, നാണയങ്ങൾ, ക്യാമറകൾ, ലാപ്ടോപ്പുകൾ തുടങ്ങി വിവിധ വസ്തുക്കൾ സ്റ്റേഡിയത്തിനകത്ത് നിരോധിച്ചിട്ടുണ്ട്.
0: ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. അനാഹത് സിംഗ്, അഭയ് സിംഗ് എന്നിവർ മത്സരിക്കുന്ന സ്ക്വാഷ് സിംഗിൾസ് ഫൈനലുകളാണ് ഇന്നത്തെ പ്രധാന ആകർഷണം. അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ ഡെക്കാത്ലണിൽ 88 ലീഡുമായി സ്വർണം ലക്ഷ്യമിട്ട് തേജസ്വിൻ ശങ്കർ ഇന്ന് മത്സരത്തിനിറങ്ങും. ഏഷ്യൻ ഗെയിംസിൽ ഇരട്ട വെള്ളിമെഡൽ നേടിയ കോഴിക്കോട് തിരുവമ്പാടി സ്വദേശി വിദർശ വിനോദിന്റെ വീട് പ്രിയങ്കാഗാന്ധി എം പി സന്ദർശിച്ചു. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സന്ദർശനം. മന്ത്രി ടി സിദ്ദിഖും ഒപ്പമുണ്ടായിരുന്നു. കോഴിക്കോട്ട് സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കാലിക്കറ്റ് എഫ് സി ഏകപക്ഷീയമായ 2 തിരുവനന്തപുരം കൊമ്പൻസ് എഫ് സിയെ പരാജയപ്പെടുത്തി. ഇന്ന് 1 റൌണ്ടിലെ അവസാന മത്സരത്തിൽ ഫോഴ്സ കൊച്ചി എഫ് സി മലപ്പുറം എഫ് സിയെ നേരിടും. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. കേരള വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ പ്രൊജക്ട് സീറോ പദ്ധതിയുടെ കോഴിക്കോട് റേഞ്ച്തല ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് വെള്ളിമാടുകുന്ന് ജെ ഡി ടി ഇസ്ലാം ക്യാമ്പസിൽ മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം പ്രഖ്യാപിച്ച റെഡ് അലർട്ട് തുടരുകയാണ്. കേരള തീരത്ത് നാളെ രാവിലെ 10:30 വരെ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11. കാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ഏകദിന മത്സരം ഇന്ന് തിരുവനന്തപുരത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: സംഭവിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
2: കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത.
5: വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11:00. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കണമെന്നും സാധാരണക്കാരുടെ സുരക്ഷയും ഊർജ്ജ വാണിജ്യ വിതരണവും ഉറപ്പാക്കണമെന്നും ഐക്യരാഷ്ട്രസഭയിൽ ആവശ്യപ്പെട്ട് ഇന്ത്യ. ടൂറിസം മേഖലയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതിക വിദ്യയുടെ പങ്ക് ഉയർത്തിക്കാട്ടി ഇന്ന് ലോക വിനോദസഞ്ചാര ദിനം. കേരളത്തിലെ തീരദേശ ജില്ലകളിലും തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുള്ള ചുവപ്പ് ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്നുച്ചയ്ക്ക് തിരുവനന്തപുരത്ത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
6: ഇന്ന് രാവിലെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്ന ഉപരാഷ്ട്രപതി തുടർന്ന് അമൃതാനന്ദമയി മഠത്തിലേക്ക് തിരിക്കും. അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം ബാലരാമപുരത്തെത്തും. എസ് യു ടി അക്കാദമിയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന ഉപരാഷ്ട്രപതി സന്ധ്യയോടെ ഡൽഹിക്ക് മടങ്ങും.
5: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11:00. പരിപാടിയുടെ 138-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കണമെന്നും എല്ലാ കക്ഷികളും സംയമനം പാലിക്കണമെന്നും ആവശ്യപ്പെട്ട് ഇന്ത്യ. ഈ സാഹചര്യത്തിൽ സാധാരണക്കാരുടെ സുരക്ഷയും ഊർജ്ജ വാണിജ്യ വിതരണം തടസ്സമില്ലാതെ തുടരുന്നുവെന്നും ഉറപ്പുവരുത്തണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യ ഊർജ്ജ സുരക്ഷാ മേഖലകളിൽ സാഹചര്യം മെച്ചപ്പെടുത്താൻ സാധ്യമായതെല്ലാം ചെയ്യാൻ ഇന്ത്യ സജ്ജമാണെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. റഷ്യ യുക്രൈൻ യുദ്ധം അതീവ ഗൌരവകരമായ അന്താരാഷ്ട്ര വിഷയമായി തുടരുന്നുവെന്നും സംഘർഷ നടപടികൾ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവർത്തിച്ചു.
7: ഇന്ത്യ കോൾസ് അപ്പോൺ ഓൾ പാർട്ടീസ് ടു എക്സർസൈസ് റിസ്ട്രെയിന്റ്, ഡിഎസ്കലേറ്റ് ടെൻഷൻസ്, എൻഷുർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിലിയൻസ് ആൻഡ് അൺഇന്ററപ്റ്റഡ് ഫ്ലോ ഓഫ് എനർജി ആൻഡ് കൊമേഴ്സ്.
5: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. അഹമ്മദാബാദിൽ സബർമതി ലോക്കോ ഷെഡിൽ പുതുതായി നിർമ്മിച്ച ലോക്കോമോട്ടീവ് മെയിന്റനൻസ് ഷെഡ് അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. തുടർന്ന് സബർമതി റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന അദ്ദേഹം രാജ്യത്തെ ആദ്യത്തെ LNG അധിഷ്ഠിത ഡെമു ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയുടെ ഭാഗമായി നോട്ടീസ് ലഭിച്ചിട്ടുള്ളവരുടെ വീടുകളിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ നേരിട്ടെത്തി ആവശ്യമായ രേഖകൾ ശേഖരിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തുടർന്ന് ഈ രേഖകൾ BLOമാർ ECI നെറ്റ് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യും. ന്യൂഡൽഹിയിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗത്തിലാണ് തീരുമാനമെടുത്തത്. ഇത്തരം വ്യക്തികളെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ നേരിട്ട് വിളിച്ചു വരുത്തില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി. 20 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും SIR പ്രക്രിയ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. ഇതിൽ പേര് ഒഴിവാക്കപ്പെടുകയും പേരുൾപ്പെടുത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും ബന്ധപ്പെട്ട ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് അപേക്ഷിക്കാമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ഉപഭോക്താക്കളുടെ സൌകര്യം കണക്കിലെടുത്ത് എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും ഇന്ന് തുറന്നു പ്രവർത്തിക്കും. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ആഹ്വാനം ചെയ്തിട്ടുള്ള 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് നാളെ ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. ബാങ്ക് ശാഖകൾ, ഓഫീസുകൾ, ATM ബന്ധിത ശാഖകൾ, കറൻസി ചെസ്റ്റുകൾ എന്നിവ ഇന്ന് പൂർണ്ണതോതിൽ പ്രവർത്തിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുമതി നൽകിയിട്ടുണ്ട്. അതിനിടെ 3 ദിവസത്തെ ബാങ്ക് പണിമുടക്കിനിടെ സൌജന്യ പ്രതിമാസ പരിധിക്ക് മുകളിലുള്ള ATM ഇടപാടുകൾക്ക് ഈടാക്കുന്ന നിരക്ക് ഒഴിവാക്കാൻ നിരവധി പൊതുമേഖലാ ബാങ്കുകൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
8: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
5: കേരളത്തിലെ മുഴുവൻ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ചുവപ്പ് ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ തീരങ്ങളിൽ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കണം. മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും കന്യാകുമാരിയിലും സമാനമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരള ഹൈക്കോടതി ജഡ്ജിയും ലക്ഷദ്വീപ് സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാരുടെ ലക്ഷദ്വീപിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയായി. ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി മിനിക്കോയ്, ആന്ത്രോത്ത്, കവരത്തി, അമിനി, അഗത്തി എന്നീ ദ്വീപുകളിലെ കോടതികൾ അദ്ദേഹം സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. പ്രാദേശിക സംരംഭകത്വത്തിനും സ്വാശ്രയത്വത്തിനും നവോന്മേഷം നൽകുന്നത് ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ച വോക്കൽ ഫോർ ലോക്കൽ പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. നീതി ആയോഗിന്റെ ആസ്പിരേഷണൽ ബ്ലോക്ക് പരിപാടിക്ക് കീഴിൽ 2024 മാർച്ച് 13 പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പ്രാദേശിക ഉൽപ്പന്നങ്ങളും ചെറുകിട വ്യവസായങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കാനും ലക്ഷ്യമിടുന്ന പദ്ധതിയിലൂടെ വിദേശ ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുവാനും പരമ്പരാഗത കരകൌശല രീതികളെയും നാടൻ കൂട്ടായ്മകളെയും സംരക്ഷിക്കാനും സാധിക്കും. ഇന്ത്യ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളിൽ അഭിമാനം കൊള്ളുന്നതിലൂടെ മാത്രമേ രാജ്യത്തിന് സ്വയം പര്യാപ്തതയിലേക്കുള്ള വഴി തുറക്കപ്പെടുകയുള്ളൂ എന്ന് ഇക്കഴിഞ്ഞ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടിരുന്നു.
9: വോക്കൽ ഫോർ ലോക്കൽ കാ മത്ലബ് കേവൽ മിട്ടിക്ക് ദിയേ ഖരീദ്നാ നഹീ ഹൈ, ഇസ്കാ വിഷൻ ബഹുത് ബഡാ ഹൈ. ഹം അപ്നേ ഘർ കേ ലിയേ ജോ ഭീ സാമാൻ ഖരീദ്തേ ഹൈ ഉസേ ഏക് ബാർ ജറൂർ ദേഖ് ലേ കി വോ ഭാരത് മേ ബനാ ഹോ. ഭാരത് കേ ആത്മനിർഭർ ബന്നേ കാ മാർഗ് ഭാരത് മേ ബനീ ചീജോ പർ ഗർവ് കർനേ സേ ഹീ പ്രശസ്ത ഹോഗാ.
5: ഇന്ന് ലോക വിനോദസഞ്ചാര ദിനം. ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിലും സാംസ്കാരിക വിനിമയം വളർത്തുന്നതിലും സാമ്പത്തിക വികസനത്തെ പിന്തുണയ്ക്കുന്നതിലും വിനോദസഞ്ചാരത്തിനുള്ള പ്രാധാന്യം ഉയർത്തിക്കാട്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
10: വിനോദസഞ്ചാര മേഖലയെ പുനർനിർമ്മിക്കാൻ ഡിജിറ്റൽ അജണ്ടയും നിർമ്മിത ബുദ്ധിയും എന്നതാണ് ഈ വർഷത്തെ ലോക വിനോദസഞ്ചാര ദിന പ്രമേയം. ടൂറിസത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതിക വിദ്യയുടെ പങ്ക് വ്യക്തമാക്കുന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 5% സംഭാവന ചെയ്യുന്ന വിനോദസഞ്ചാര മേഖല സാമ്പത്തിക വളർച്ചയുടെയും തൊഴിലിന്റെയും ജീവനോപാധികളുടെയും പ്രധാന മാർഗമായി ഉയർന്നുവരികയാണ്. ഇ വിസ, ഇൻക്രെഡിബിൾ ഇന്ത്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തുടങ്ങിയ പദ്ധതികളിലൂടെ രാജ്യത്തെ ഡിജിറ്റൽ ടൂറിസം മേഖല കരുത്താർജ്ജിച്ചു വരികയാണ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന കേന്ദ്രതല ആഘോഷങ്ങളുടെ ഭാഗമായി ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത് ഇന്ത്യയുടെ ടൂറിസം മേഖല ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനത്തിനായുള്ള അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി പുതിയ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
5: ലോക വിനോദസഞ്ചാര ദിനത്തോടനുബന്ധിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ആശംസകൾ നേർന്നു. സംസ്കാരത്തെയും പാരമ്പര്യത്തെയും തൊട്ടറിയാനുള്ള അവസരമാണ് വിനോദസഞ്ചാരമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മത്സരം. 2 ഇടവേളയ്ക്ക് ശേഷം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇന്ത്യൻ ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. ശുഭ്മാൻ ഗിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുമ്പോൾ ഷായ് ഹോപ്പാണ് വെസ്റ്റിൻഡീസിന്റെ നായകൻ. മത്സരത്തോടനുബന്ധിച്ച് തലസ്ഥാനത്ത് വിപുലമായ ഗതാഗത പാർക്കിംഗ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷയുടെ ഭാഗമായി രാവിലെ 8 മുതൽ സ്റ്റേഡിയം പരിസരത്ത് കർശന പരിശോധനയുണ്ടാകും. ഏഷ്യൻ ഗെയിംസിൽ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരം PV സിന്ധു വനിതാ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ജപ്പാന്റെ ടോമോക മിയാസാക്കിയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് സിന്ധുവിന്റെ ജയം. അതേസമയം അനാഹത് സിംഗ്, അഭയ് സിംഗ് എന്നിവർ മത്സരിക്കുന്ന സ്ക്വാഷ് സിംഗിൾസ് ഫൈനലുകളാണ് ഇന്നത്തെ പ്രധാന ആകർഷണം. അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ ഡെക്കാത്ലണിൽ 88 പോയിന്റ് ലീഡുമായി സ്വർണം ലക്ഷ്യമിട്ട് തേജസ്വിൻ ശങ്കർ ഇന്ന് മത്സരത്തിനിറങ്ങും. ഉത്തരാഖണ്ഡിൽ അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത നൽകിയ സാഹചര്യത്തിൽ ചാർധാം യാത്ര ഇന്നും നിർത്തിവച്ചു. തീർത്ഥാടകരുടെ സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനം. കാലാവസ്ഥാ സാഹചര്യങ്ങൾ നിരീക്ഷിക്കാൻ തീർത്ഥാടകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടാൽ മാത്രമേ തീർത്ഥാടനം പുനരാരംഭിക്കുകയുള്ളൂവെന്നും അധികൃതർ അറിയിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കണമെന്നും സാധാരണക്കാരുടെ സുരക്ഷയും ഊർജ്ജ വാണിജ്യ വിതരണവും ഉറപ്പാക്കണമെന്നും ഐക്യരാഷ്ട്രസഭയിൽ ആവശ്യപ്പെട്ട് ഇന്ത്യ. ടൂറിസം മേഖലയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതിക വിദ്യയുടെ പങ്ക് ഉയർത്തിക്കാട്ടി ഇന്ന് ലോക വിനോദസഞ്ചാര ദിനം. കേരളത്തിലെ തീരദേശ ജില്ലകളിലും തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുള്ള ചുവപ്പ് ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും.
11: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

ഗുഡ് മോർണിംഗ്. ഇതെൻ്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹാർദവമായ സ്വാഗതം. ഒരു നല്ലൊരു ഞായറാഴ്ച ആയിരിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് നമ്മളിവിടെ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് കൂടെ ഉള്ളത് അർജന്റീനയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണർന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ആരും ഇനി ഉണർന്നിട്ടില്ലെങ്കിൽ വേഗം തന്നെ കൊണ്ടൊരു നമുക്ക് ഗ്രീറ്റിംഗ്സിലേക്ക് പോകാനുള്ള സമയമായിരിക്കുകയാണ്. നമുക്ക് കുറേ ടാസ്കുകളൊക്കെ ഉണ്ട്, നമുക്ക് കുറേ പാട്ടുകളും കേൾക്കാം. അതിനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. നിങ്ങളുടെ ടാസ്കുകൾ ഞാൻ പറയാമോ എന്താണെന്ന്? നമ്മൾ പലപ്പോഴും കൂർക്കം വലിക്കാറുണ്ടല്ലേ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയി കിടക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ എവിടെയെങ്കിലും പോകുമ്പോഴാണ് നമ്മൾ ഈ സാധനം നമ്മൾ കേൾക്കുന്നത്. അല്ലെങ്കിൽ എന്താണ്, നമ്മളേതെങ്കിലും ഫങ്ഷനോ ഒക്കെ പോകുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ രാത്രി ഒരു നേരം ഒന്ന് കിടക്കാൻ നോക്കുമ്പോഴാണ് അപ്പുറത്ത് ഭയങ്കര സൗണ്ട്, നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കൂർക്കം വലി നമ്മൾ കേൾക്കുന്നത്. ഈ കൂർക്കം വലിയെക്കുറിച്ച് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് പറയുന്നത് കൂർക്കം വലി കാരണം നമ്മൾ ബുദ്ധിമുട്ടിട്ടുണ്ടോ, അതായത് ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കൂർക്കം വലി കാരണം മറ്റുള്ളവർ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ സംഭവം ഇതാണ്, ഭയങ്കര സിമ്പിളാണ്, കൂർക്കം വലിയാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ കൂർക്കം വലിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ അനുഭവം, അല്ലെങ്കിൽ കൂർക്കം വലി കാരണം നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ ആ അനുഭവം പറയൂ. അതിനായിട്ട് നിങ്ങൾ ഗ്രീറ്റിംഗ്സിലേക്ക് വേഗം തന്നെ വിളിച്ചുള്ളൂ. വിളിക്കേണ്ട നമ്പർ 9544700912. ഇപ്പോൾ നമുക്ക് കുറച്ച് പാട്ട് കേട്ട് തിരിച്ചു വരാം. അപ്പോഴത്തേക്കിനും നിങ്ങൾക്ക് പറ്റിയ അനുഭവങ്ങൾ നിങ്ങൾ വേഗം തന്നെ വിളിക്കൂ.

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
4: ഒരു സൈക്കിൾ, പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
5: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.

0: യെസ് നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് ഗ്രീറ്റിംഗ്സിൽ കൂടെ ഉള്ളത് അർജന്റീനയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കൂർക്കം വലിയെക്കുറിച്ചാണ് അല്ലേ? നമുക്ക് ഉറങ്ങാൻ ഇഷ്ടമല്ലാത്ത ആരുണ്ടല്ലേ? എത്ര നേരം വേണമെങ്കിലും കിടന്ന് ഉറങ്ങാൻ പറ്റും നമുക്ക്. നമുക്കത് ഒരു ജോലിയായിട്ടൊന്നും നമുക്ക് തോന്നാറില്ല ഈ ഉറങ്ങുന്നത്. പക്ഷേ നമ്മുടെ ഈ ഉറക്കം കെടുത്തുന്ന കൂർക്കം വലിയെക്കുറിച്ചാണ് നമ്മളിന്ന് ഗ്രീറ്റിംഗ്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലരുടെയും ഉറക്കം കെടുത്തുന്ന ഒരു കാര്യമാണ് ഈ കൂർക്കം വലി. നമ്മൾ സാധാരണ കൂർക്കം വലി കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ഉറങ്ങുമ്പോൾ തന്നെയാണ്. കാരണം നമ്മുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന, ഇപ്പം നമ്മുടെ കൂടെ കിടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അവർ കുറുക്കം വലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ അവർ വിശ്വസിക്കാൻ പോകണില്ല. നിങ്ങൾ ഇന്നലെ ഭയങ്കര കുറുക്കം വലിയാണെന്ന് പറഞ്ഞു ഞാനോ എപ്പോഴോ എന്നൊക്കെ ചിലപ്പോൾ അവർ ചോദിക്കും. കാരണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗ്രീറ്റിംഗ്സിലെ വിഷയം ഇതാണ്, കൂർക്കം വലി. നമ്മൾ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് ഞാൻ പോയി. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു ദിവസം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യണം, നമ്മൾ തലേന്ന് പോയി. അപ്പോൾ നമ്മൾ ഒരു 1:30 ആയപ്പോഴത്തേക്കിന് ഉറങ്ങാനുള്ള ഒരു പരിപാടിയിലൊക്കെ സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഒരു 1:30 ആയപ്പോൾ നമ്മളിങ്ങനെ കടന്നൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സൗണ്ട് കേട്ട് ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു. കാരണം ഒരു കൂർക്കം വലിയുടെ സൗണ്ടേ അല്ല ആദ്യമേ കേട്ടത്, ഒരു വല്ലാത്തൊരു സൗണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു, പിന്നെ പതുക്കെ ഒന്ന് ഉണർന്നിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് നോക്കിയപ്പം ഈ സൗണ്ട് കേൾക്കുന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് നിന്നാണ്. ഞാൻ പതുക്കെ ഒന്ന് ഉണർന്ന് ചെറുതായിട്ട് തട്ടി വിളിച്ചു, അളിയ ഒന്ന് തട്ടി വിളിച്ചു. പക്ഷേ അയാൾ ഉണർന്നില്ല. ഞാൻ പിന്നെ പക്ഷേ കൂർക്കം വലി ഇന്ന് കേട്ടോ, ഒന്ന് തട്ടി വിളിച്ചു അതിന് കൂർക്കം വലി ഇന്നു. പിന്നെ ഞാൻ വീണ്ടും കടന്നു. പിന്നെ ഞാൻ ഉറങ്ങിയപ്പോഴത്തേന് അറിഞ്ഞില്ല, പിന്നെ കൂർക്കം വലി അവൻ വലിച്ചതൊന്നും അറിയത്തില്ല. പക്ഷേ പിറ്റേന്ന് രാവിലെ ഞാനിത് അവൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കിന് അവൻ വിശ്വസിച്ചില്ല. അവൻ കൂർക്കം വലിച്ചതെന്ന് പോലും അവൻ അറിയാം. ഇതിപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ പോലും ഞാൻ വിശ്വസിക്കത്തില്ല. കാരണം നമ്മൾ അറിയുന്നില്ല, ഉറക്കത്തിലല്ലേ. ഇത് നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, സിന്ധുമ്മേ. ആ സിന്ധുമ്മ, ഇന്നത്തെ വിഷയം കേട്ടോ. കൂർക്കം വലി സിന്ധുമ്മ കൂർക്കം വലിക്കാറുണ്ടോ?
1: ഞാൻ
0: ഉണർന്നിരുന്ന് നോക്കൂ, ഞാൻ കാര്യം ചെയ്യട്ടെ. സിന്ധുമ്മ ഉറങ്ങിയിട്ട് എങ്ങനെയാണ് നോക്കുന്നത്, അതിന് എനിക്കിത് പറഞ്ഞു തരൂ.
1: ഞാൻ നോക്കുമ്പോനെ, ഞാൻ കൂർക്കം വലിച്ചു, ഞാൻ കൂർക്കം വലിക്കത്തില്ല. സാധാരണ കൂർക്കം വലിക്കുന്നത് കൊടവേറുള്ളവരാണ്.
0: കൊടവേറുള്ളവർ ഈ മദ്യപിക്കുന്നവരൊക്കെ കൂർക്കം വലിക്കും. കൂർക്കം
1: വലിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ വണ്ണം ഉള്ളവര് കൂർക്കം വലിക്കും.
0: ശ്വാസം മുട്ടുള്ളവര്
1: അങ്ങനെ. പക്ഷെ കൂർക്കം വലിക്കും, ഞാൻ വലിക്കത്തില്ല. ഞാൻ വലിച്ചു എന്നെ ഒരാൾ കുറ്റം പറഞ്ഞിട്ടില്ല. അടുത്ത് കിടക്കുന്ന അമ്മയായാലും ഒന്നും കുറ്റം പറഞ്ഞിട്ടില്ല. ഓ ഇന്നലെ മോളെ നീ കൂർക്കം വലിച്ചു എന്നൊന്നും എന്നെ പറഞ്ഞിട്ടില്ല. അനിയത്തിയായാലും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ കൂർക്കം വലിക്കും എന്റെ ആങ്ങളെ വലിച്ചു. പുള്ളിക്കാരൻ എന്റെ അലേതാ, പുള്ളിക്കാരന് കുടവേറുണ്ട്. ഇയാള് കൂർക്കം വലിക്കും. ഇയാള് കൂർക്കം വലിക്കും ഞങ്ങളുടെ ഉറക്കം വരെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങള് നോക്കിയിരിക്കും ഇയാള് കൂർക്കം വലിക്കുന്നത്. ഇയാള് ചരിഞ്ഞേ കിടക്കത്തില്ല, മലന്ന കിടക്കുന്നത്. അപ്പൊ കൂർക്കം വലിക്കുമ്പം നേരം വെളുക്കുമ്പോ ഞങ്ങള് പറയും ഇയാളെച്ചെന്ന് തട്ടും. തട്ടുമ്പോഴും ഒക്കെ ഇയാള് കൂർക്കം തന്നെ വലിക്കും. ഇയാൾ ഉണരത്തില്ല. കൂർക്കം അഥവാ ഉണർന്നാ തന്നെ മോനെ നീ കൂർക്കം വലിക്കുന്ന നീ ചരിഞ്ഞു കിടയെന്ന് പറഞ്ഞാ ഇയാള് കിടക്കത്തില്ല. വീണ്ടും അത് തന്നെ ഉറക്കം ഇയാളുടെ കോളത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും കൂർക്കം അങ്ങനെ വലിക്കും. അപ്പൊ ഞങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാ. അപ്പൊ ഞങ്ങൾ എന്ത് ഇയാളെ ഒന്ന് കേൾപ്പിക്കണമല്ലോ ഇയാളെ കൂർക്കം വലി. ഞങ്ങൾ എന്ത് ചെയ്ത് മൊബൈൽ ഓൺ ആക്കി
0: റെക്കോർഡ് ചെയ്തു.
1: റെക്കോർഡ് ചെയ്തെല്ലാം പിടിച്ചെടുത്ത് പിടിച്ചെടുത്തേച്ച് പുള്ളിക്കാരെ ഇങ്ങനെ തിന്നക്കി ഇങ്ങനെ ഇരിക്കുമ്പോണ്ട് ഇങ്ങനെ കസേരയിലൊക്കെ ഇയാൾ ഇരുന്ന് ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ പാട്ടുമൊക്കെ കേട്ട് മൊബൈലിൽ പാട്ടുമൊക്കെ കേട്ട് ഇങ്ങനെ രസിച്ചിരിക്കുന്ന നോക്കിട്ട് ഞങ്ങൾ ഇത് അങ്ങോട്ട് കൊണ്ടുവന്ന് കേസിച്ച്
0: വിട്ടതാന്ന് പറഞ്ഞു.
1: ഞാനങ്ങനെ ഞാനത് ചെയ്തിട്ടില്ല. ഇയാള് ഇയാളോട് പറഞ്ഞ ഇയാള് വിശ്വസിക്കത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങളിത് മൊബൈലിൽ പിടിച്ചു
0: തന്നത്.
1: ചെയ്ത് ഞങ്ങൾ തന്നത്. അപ്പൊ ഇയാൾ ഇങ്ങനെയെങ്കിലും ഒന്ന് വിശ്വസിക്കടോ. അത് ഒട്ടും ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ കൂർക്കം വലിക്ക് പോന്നു. ഇയാള് വലിച്ചതാ ഞങ്ങള് ഇതാ പിടിച്ചെടുത്തത്.
0: അപ്പൊ അങ്ങനെ സിന്ധുമ്മയുടെ ഉറക്കം അങ്ങനെ പോയിട്ടുണ്ട് ഈ കൂർക്കം വലി കാരണം അല്ലേ?
1: ഞങ്ങള് അത് തന്നെ, അമ്മയായാലും ഞാനായാലും അനീത്തി ആയാലും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, കൂർക്കം വലിക്ക് എവിടുന്നോ വരുന്നത് കൂർക്കം വലി. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി ചെല്ലുമ്പോഴാ പുള്ളിക്കാരൻ ഇങ്ങനെ
0: ഇതിന്റെ സ്ഥലം എവിടുന്നാണെന്ന് മനസ്സിലാവുന്നില്ലേ,
1: അങ്ങോട്ട് കിടക്കുമ്പോഴേ ദേവം
0: ഉറങ്ങിപ്പോകും.
1: ആ ഒട്ടും ചരിഞ്ഞ സാധാരണ നമ്മൾ മലർന്ന് കിടക്കുമ്പോഴാന്ന് തോന്നുന്നു കൂർക്കം വലിക്കുന്നത്. ചരിഞ്ഞ് കിടക്കുമ്പോ അത്രയും കൂർക്കം വലിക്കത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ പുള്ളിക്കാരൻ ഇച്ചിരി കുടവയറും കൂടെ ഉണ്ട്. അപ്പം ഇയാള് കൂർക്കം നല്ലതുപോലെ കൂർക്കം വലിക്കാം. ഇയാള് പിന്നെ കൂർക്കം വലിക്കുന്ന കുഞ്ഞെന്ന് പറഞ്ഞ് നമ്മൾ തട്ടി ഉണർത്തിയാൽ ഇയാള്
0: വിശ്വസിക്കും.
1: അപ്പൊ ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായപ്പോ ഞങ്ങൾ ഇങ്ങനെ ഒരു വേല കാണിച്ചു. അപ്പൊ പിന്നെ അങ്ങ് ഒതുങ്ങി, അത് തന്നെ അങ്ങ് വിശ്വസിച്ച്. അപ്പൊ പിന്നെ പുള്ളി ഇങ്ങനെ കൂർക്കം വലിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഓണലു ഓണം വെച്ച് ഞങ്ങൾ ഇങ്ങനെ ചെന്ന് തട്ടും, തെരഞ്ഞു തെറ്റി നടത്തും.
0: നല്ല
1: വെയിലൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ചൂട് ഇന്ന് ചൂട് കാണും, നല്ല വെയിലൊക്കെ ഉണ്ട്.
0: അതുകൊണ്ട്
1: മോനെ മോനെ 28-ാം പോയോ?
0: പോയി പോയി പോയി പോയി.
1: ഇണ്ടായിരുന്നില്ലേ ഞാൻ വെളിയിൽ കേട്ട് ഗോപികയായിട്ട്
0: സംസാരിക്കുന്നത്. ഉണ്ടായിരുന്നു പിന്നെ അമ്മ പോയോ ഉത്സവത്തിന്?
1: ആണല്ലേ.
0: ഇപ്പൊ അത്യാവശ്യം തിരക്കാ കുറവുണ്ട്,
1: നമുക്ക് വില ധരിക്കുന്ന ഇങ്ങനെ നമ്മുടെ ടീച്ചേഴ്സന്മാരെയൊക്കെ ഒന്ന് കാണണം.
0: എന്തായാലും ഇന്ന് പോവാൻ നോക്കൂ കേട്ടോ. നല്ല ഒരു ദിവസം
1: ആശംസിക്കുന്നു എല്ലാവർക്കും.
0: ഓക്കെ, ഞങ്ങൾ തിരിച്ചു ആശംസിക്കാം. ശരി,
1: ഓക്കെ.
0: അങ്ങനെ സിന്ധു അമ്മയുടെ ഉറക്കം കിടത്തിയത് സ്വന്തം അനിയൻ തന്നെയാണ് ഉറക്കം വലിച്ച്. ഇത് നമുക്ക് മറ്റൊരു കോളുണ്ട്. ഹലോ
2: മോനെ, എങ്ങനെ വിടാൻ പറ്റുമോ?
0: ആ അതാ പറ്റത്തില്ല,
2: ഞങ്ങളില്ലെങ്കിൽ മോനില്ല, മോനില്ല ഞങ്ങളില്ല.
0: നമ്മളൊരു ഒരു ഒരു പാർട്ട്ണർഷിപ്പിൽ ഇങ്ങോട്ട് പോവുകയാണല്ലേ.
2: എന്തോ മോനെ,
0: നമ്മളൊരു ഒരു സൗഹൃദ ഇതിൽ അങ്ങ് പോവുകയാണല്ലോ.
2: പിന്നെ തീർച്ചയായിട്ടും വേണമല്ലോ.
0: അപ്പൊ വിജയം പറഞ്ഞോളൂ, എങ്ങനെയാണ് കൂർക്കം വലി കാരണം ആ ഉറക്കം കെടുത്തിയത്? അല്ലെ ഉറക്കം കെടുത്തിയതാണോ അല്ലെ ഉറക്കം നഷ്ടപ്പെട്ടതാണോ?
2: അല്ല, ഞാൻ കെടുത്തിയത്.
0: ആണല്ലേ. ആഹാ, ആരെയാണ്?
2: എനിക്ക് ഇച്ചിരി കുടവയറും മണ്ണൊക്കെ
0: ഉണ്ടല്ലേ.
2: ഞാൻ ഏതാണ്ട് 70 കിലോയ്ക്ക്
0: അടുത്തുണ്ട്,
2: അതുപോലെ കുടവയറും ഉണ്ട്.
0: അപ്പൊ ആരുടെ
2: കുറവുണ്ട്
0: ഈ കൂർക്കം വലിക്കൂ എന്ന് അറിഞ്ഞത് എങ്ങനാ? ഞാൻ കൂർക്കം വലിക്കൂ എന്ന് അറിഞ്ഞത് എങ്ങനാ?
2: അത് എന്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, കൂർക്കം വലിക്കുമെന്ന്. അങ്ങനെ ഞാനത് വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ് മലർന്നിടന്നുറങ്ങുമ്പോൾ നല്ല രീതിയിൽ കൂർക്കം വലിക്കുമെന്ന്. പിന്നെ അന്ന് തെളിവെടുക്കാനൊന്നും പറ്റുന്ന സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ. പിന്നെ എന്നെ ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു,
0: പുള്ളി
2: പേടിച്ചു പോയി, ഇങ്ങനെ അറ്റാക്കിന്റെ ഭാഗം എല്ലാം ആയിരിക്കുമെന്നുള്ള
0: ഡോക്ടർ പറഞ്ഞു. അത്രയ്ക്ക് വലിയ സൗണ്ട്
2: സ്വാഭാവികമായിട്ടില്ല. പിന്നെ എനിക്കിപ്പം അടുത്ത കാലത്ത് ബോധ്യം വന്ന്.
0: അതെങ്ങനെ
2: കേട്ടവനെ?
0: അതെങ്ങനെയാ ബോധ്യം വന്നത്?
2: അത് പിള്ളേര് പറയും, അമ്മ ഇത് എന്തൊരു കൂർക്കം വലി, ഞങ്ങൾ പേടിയാ, പകലുറങ്ങിയാലും കൂർക്കം വലിയാന്ന് പറയും. ഞാൻ പറയും പിന്നെ എനിക്ക് കൂർക്കം വലി എന്തെല്ലാം വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞൊപ്പിക്കുമെന്ന് പറയും. അപ്പൊ അവര് കാര്യം പോലെ പിന്നെ പോണി പിടിച്ചു, പാട്ടുപെട്ടി പിടിക്കുന്ന പോലെ ഫോൺ പെട്ടി പിടിച്ചു.
0: ഈ ഫോൺ ഇറങ്ങിയ
2: നല്ല സൗണ്ടോടുകൂടി വരിക്കുക, ഒട്ടും വിട്ടുകൊടുക്കാതെ.
0: ഒരു കേറ്റം കേറുന്ന വണ്ടിയുടെ ഒരു സൗണ്ട്
2: നല്ല രീതിയിൽ കേട്ടേ കേറിയ. അപ്പൊ പിള്ളേര് അയ്യോ എന്റെ ഹസ്ബൻഡ് ഒക്കെ പറയാൻ പറ്റും, ഞാനൊന്ന് കേറിയിട്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ആവശ്യം ഇല്ലാത്ത പറയുക. പിന്നെ എന്നെ ഇങ്ങനെ ചുമ്മാ എപ്പോഴും പറഞ്ഞ് കളിയാക്കാം. ആന്ന് മോനെ, അന്ന് നമ്മക്ക് തെളിവ് കൊടുക്കാൻ പാട്ട് പറ്റിയല്ലോ.
0: പാവപ്പെട്ടെന്ന് അറിയുന്നില്ലല്ലോ.
2: അറിയുന്നില്ലല്ലോ, അന്ന് നമ്മള് കമ്പി അടിയല്ല അവിടെ, ഫോൺ പറ്റിയും മറ്റുള്ള പറ്റികളും ഒന്നും ഇല്ലല്ലോ. ഇന്നത്തെ കാലമായിരുന്നെങ്കിൽ അന്ന് ആ തെളിവ് കൊടുത്തന്നെ അവരുടെ ഉറക്കം കെടുത്തി
0: വിജയമ്മക്ക് ഇതേപോലെ മറ്റാരെങ്കിലും ഇതേപോലെ കൂർക്കം മരിക്കുന്ന കേട്ട്
2: സഹോദരനുമൊക്കെ കൂർക്കം മരിക്കും. ഞങ്ങൾക്ക് തോന്നി ഇത് പാരമ്പര്യമാണ്. എനിക്ക് നേരത്തെ നല്ല കൂർക്കമായിരുന്നു, പക്ഷെ അത് പുള്ളി അറ്റാക്കിട്ടങ്ങ് മരിക്കേണ്ടി. അതിനുമ്പോ എന്റെ ഭർത്താവ് മരിച്ചു എന്നെ പറഞ്ഞൊക്കെ പറഞ്ഞെങ്കിൽ ഇതുവേ, പക്ഷെ എനിക്ക് ബോധ്യപ്പെട്ടില്ല അന്ന്. ഇനി ഞങ്ങളെ ഒരു വർഷം കൂടെ ഉള്ളപ്പോഴാ പോ ഞാൻ കേട്ട് കൂർക്കം മരിക്കുന്നൊക്കെ. നമുക്കങ്ങ് പേടിയാവും മോനെ.
0: ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ലല്ലോ അമ്മേ, നമ്മളിനി
2: ഇപ്പഴും ഉണ്ടോ? കാരണം ഈ കഴിഞ്ഞ രാത്രി വരെ അടുത്താരെങ്കിലും ഉറങ്ങാൻ കിടക്കുന്നെങ്കിൽ അവർക്ക് പിള്ളേര് പറയോ ഈ അമ്മാമേടെ കൂർക്കം മരി കൊണ്ട് ഉറങ്ങാൻ പറ്റത്തില്ല. എന്റെ മൂത്ത മോൻ എപ്പോഴും പറയുമായിരുന്നു, അവിടെ കൂടെ ആയിരുന്നു ഞാൻ ഒരു കുറഞ്ഞ കാലം. അയ്യോ അമ്മ ഇപ്പഴത്തെ ഭൂമി കിടന്നിട്ട് കേൾക്കാം അമ്മയുടെ കൂർക്കം മരി.
0: അങ്ങനെ കൊറേ പേരുടെ കൊറേ പേരുടെ ഉറക്കം കെടുത്തി കൂർക്കം വലി അറിഞ്ഞല്ലേ.
2: തീർച്ചയായിട്ടും അവർക്ക് പേടിയാ. അങ്ങനെ ഇവര് വന്ന് നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം എന്റെ മോള് പറഞ്ഞ് അമ്മ കഥ അടച്ച് കിടക്കല്ലേന്ന്.
0: അവർക്ക് പേടിയാണെന്നുള്ളൊരു പേടിയായിരിക്കും.
2: ആ എനിക്ക് അതിന്റെ കൂടി ഹാറ്റിലോട്ടുള്ള ഒരു ഞരമ്പിൽ ചെറിയ മടങ്ങിയിരിക്കും. ആ ബ്ലോക്ക് എന്റെ മോനെ ഒരു ഞരമ്പ് മടങ്ങിയിരിക്കും.
0: മരുന്ന്
2: കഴിച്ചു സുഖപ്പെടുത്ത മരുന്ന് കഴിക്കുക. അങ്ങനെ നമ്മുടെ വലിയ സ്ത്രീകാല ഡോക്ടർ മരുന്ന് അതിലെനിക്ക് കുറച്ച് ഭേദമുണ്ട്. പക്ഷേ ഭയങ്കര വിമിഷമാണ്. നടക്കാൻ ഒക്കത്തില്ല, ചേട്ടൻ കയറാൻ ഒക്കത്തില്ല. പിന്നെ ഇച്ചിരി നടക്കുമ്പോ കണപ്പ. ഒരുപാട് പേർക്ക് ഉറക്കം കെട്ടി.
0: എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? ഞായറാഴ്ച
2: ഇന്ന് അടിപൊളിയാ മോനെ. ഞാനൊരു വിരുന്ന് പമ്പുവോ ഓർച്ചറ കയറും. നമ്മുടെ റേഡിയോയുടെ സൗണ്ടില് ഞങ്ങൾക്ക് ഒരു കൂട്ടുകാരി പിന്നെ കല്ലു മുക്കിന് പടിഞ്ഞാറുണ്ട്.
0: അപ്പം
2: ആ അവിടെ പോകാൻ ഞങ്ങൾ ഈ എന്റെ റേഡിയോയിൽ വന്നപ്പോ അവിടെ വിട്ട് പരിചയപ്പെട്ടത്. പക്ഷെ അവര് ഞങ്ങളെ പലപ്പോഴും വിളിച്ചിട്ടുണ്ട്. ആ ഭാര്യ ഭർത്താവും കൂടി വന്നപ്പം ഇങ്ങനെ ഓടി വന്ന് എന്നെ ചോദിച്ച് എന്റെ കൈക്ക് കയറി പിടിച്ച് അവര് ഒരു ദിവസം വരണം ഞങ്ങളിങ്ങനെ റേഡിയോയിൽ കേട്ട് ചോദിച്ചിരിക്കും അമ്മയെ കാണണമെന്നും പറഞ്ഞ്. പിന്നെ ഇവരുടെ ഭർത്താവിന് അന്ന് ചെറിയ വയ്യ, വിളിച്ചുണ്ടെങ്കിലും നമ്മളൊന്നും അറിയുന്നില്ലല്ലോ മോനെ. അന്ന് കണ്ട് കേട്ട് ഫോൺ നമ്പരും തന്നങ്ങ് പോയി. പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ഞങ്ങളെ വിളിച്ചു. പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പം വിളിച്ചു. അപ്പൊ പുഷ്പല്ലേ ഞാന് ഞങ്ങള് രണ്ടു പരിചയപ്പെട്ടോ. ഞങ്ങള് ഭയങ്കര കൂട്ടായിരുന്നു. അങ്ങനെ പലപ്പോഴും പറയുമായിരുന്നു എന്നെയും പുഷ്പല്ലേ ഒന്ന് വിളിയെന്ന്. ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് മോനെ. നമ്മളിങ്ങനെ മരിച്ചു പോകുന്നതോ ചിന്തയൊന്നും നമുക്കില്ലല്ലോ ചെറുപ്പക്കാരനായിട്ടിരിക്കുന്ന. അങ്ങനെ ഒരു വിഷമമായി പോയി. പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോ വിളിച്ചു പറയുന്ന നാളങ്ങ് മരിച്ചോണ്ട്. അപ്പം ഇന്ന് അതിന്റെ ആണ്ടാക്കി ഞങ്ങള് പിന്നെ വിളിയും പറഞ്ഞൊരു ഒന്നും ഇല്ലാതിരുന്നേ. അപ്പൊ ഞങ്ങള് രണ്ടിനെയും മെനിഞ്ഞാന്ന് വിളിച്ചു വരണമെന്നും പറഞ്ഞു. അപ്പൊ ഞാനിന്നൊരു ഉച്ചയാകുമ്പോഴത്തേക്ക് പോ ഉച്ചയെന്ന് പറയുമ്പോ ഒരു 11:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങാനുള്ള ഒരു തീരുമാനം. അപ്പോഴും ഉച്ചറയൊന്ന് കയറാം. അപ്പോഴത്തേക്ക് അവരും അങ്ങ് വരാന്ന് പറഞ്ഞു.
0: സന്തോഷത്തോടെ പോയിട്ടൊക്കെ വരാന്ന്.
2: ആ സന്തോഷത്തോടെ പോകണം. കാരണം നമ്മള് ശബ്ദത്തിൽ തിരിച്ചറിഞ്ഞതല്ല, നമുക്ക് ബന്ധമല്ലല്ലോ മോനെ. ഇതാണ് ബന്ധം. രക്തബന്ധമോ കുടുംബ ബന്ധമോ ഒന്നുമല്ല. ഈ സൗണ്ട് തിരിച്ചറിഞ്ഞവർക്ക് എല്ലാം ഭയങ്കര സ്നേഹമാണ്. ഞങ്ങളുടെ കൂട്ടായ്മയുടെ അതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കും. എന്റെ റേഡിയോ എന്റെ റേഡിയോ എന്ന് പറയുമ്പം ഒരാളിന്റെ സ്വരം കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും ഒന്നില്ലാൾ കയറിയില്ലല്ലോ കയറിയില്ല. ചിലരെ നമ്മള് ഈ കോഴിവളയിൽ ഒരാൾ വിളിക്കുമല്ലോ. അതെല്ലാ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ കല്ലേരി ഭാഗത്തുനിന്ന് പുള്ളി ഈയടെ രണ്ടു മൂന്ന് മോഹൻ എന്നാണ് എന്റെ പേര് പറയുന്ന പട്ടാളക്കാരൻ ആരും എനിക്കറിയാം. കല്ലേരി ഭാഗം എന്ന് പറയുമ്പോ ഇവിടെ അക്കരയാ, ചിലപ്പോ എനിക്ക് അറിയായിരിക്കും. പുള്ളിയുടെ കാര്യങ്ങൾ വല്ലപ്പോഴും ഒന്ന് കേൾക്കുന്നതൊക്കെ എനിക്കിഷ്ടമാണ്. പിന്നെ നമ്മുടെ പ്രയാസ് പ്രയാസ് കയറിയില്ല ഒരാഴ്ച ഒന്നര ആഴ്ച ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ മെസ്സേജ് ആയി. അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് പേര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു സുമാരി അമ്മ ഉണ്ടായിരുന്നു, ടീച്ചറമ്മ
0: ഉണ്ടായിരുന്നു.
2: പിന്നെ അവരൊക്കെ ഞങ്ങള് പ്രായമുള്ളവരാ. പിന്നെ ഇതിലിപ്പൊ ഒന്നും അറിയാൻ വയ്യാതിരിക്കുന്ന ഞങ്ങൾ ഒരു മറന്നുപോയല്ല ഉള്ളി ഞാനൊരു ദിവസം അൽസാറിന്റെ അടുത്ത് ചോദിച്ച് സാറേ കണ്ട് പറഞ്ഞു എനിക്ക് പിന്നെ ഒരു വിഷമം ആയിപ്പോയി. പുള്ളിയൊരു പറയാ അദ്ദേഹത്തിന് ഞാൻ സാറിന്റെ കാര്യം മാത്രം ഒന്നും അറിയാൻ പറ്റുന്നില്ല, ബാക്കി എല്ലാവരുടെയൊക്കെ ഇങ്ങനെ സ്വരത്തിൽ കൂടി അറിയുന്നത്. ഒരാളെ വിളിക്കുമ്പോ ഞങ്ങൾക്ക് സ്വരം കേൾക്കുമ്പോഴേ മനസ്സിലാവും അത് എന്റെ റേഡിയോ തന്ന ഒരു അനുഭവം തന്നെ.
0: എന്തായാലും വിജയമ്മ യാത്രയൊക്കെ പോയിട്ട് എന്തായാലും സേഫ് ആയിട്ട് തിരിച്ചു വേട്ടോ.
2: തീർച്ചയായിട്ടും സന്തോഷം തന്നെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, കേൾക്കുന്ന എല്ലാവർക്കും നന്നേ നല്ലതും വരട്ടെ.
0: ഓക്കെ ശരി അമ്മ. അപ്പോൾ വിജയമേമ്മ പറഞ്ഞത്, വിജയമേമ്മ ഉറക്കം വലി കാരണം ഉറക്കം കെടുത്തിയിട്ടുണ്ട്, ഉറക്കം പോയിട്ടുമുണ്ട് അനിയും കാരണം. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ, ഞാൻ പറഞ്ഞത് നമ്മൾ ഇനി ഉറക്കം വലിക്കുന്നവരടുത്ത് നിങ്ങൾ വലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അവർ വിശ്വസിക്കത്തില്ല, കാരണം അവർ കേൾക്കുന്നില്ലല്ലോ. ഇതാ നമുക്കൊരു കോളുണ്ട്. ഹലോ, ആ പറഞ്ഞോളൂ, ആരാണിത്?
3: ആ
0: ചേച്ചി, അതറിയാം അറിയാം. ചേച്ചി റേഞ്ച് കുറവാണെന്ന് തോന്നല്ലോ.
3: അടുത്ത ദിവസമേ ഞാന് അവരടുത്ത് യാത്ര
0: പോകും.
3: അന്നേരം പെട്ടെന്ന് എനിക്ക് അവിടെ റൂം എടുത്തു, ഞങ്ങള് റൂം എടുത്ത് റൂമിലോട്ട് കേറി എല്ലാരും ഡ്രസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ മറിച്ച് നേരം കിടന്നു. ഞാനങ്ങ് കുറുക്കം വലിയും തുടങ്ങി, പിള്ളേര് ഇതിന് ചിരിക്കുക. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ അമ്മയും സഹോദരങ്ങളും പറയും ഭയങ്കര കുറുക്കം വലിയ
0: മണിക്കൂർ കുറയ്ക്കാൻ ശ്രമിക്കണം പറയാറുണ്ടോ.
3: ഇതെ കുറയ്ക്കാൻ നമ്മളെങ്ങനെ ശ്രമിക്കാനോ, നമ്മള് ഉറക്കത്തി കിടക്കുന്നു. സത്യം മനെ, ആളുകളെല്ലാം കുറുക്കം വലിക്കും, ആർക്കും അറിയത്തില്ലെന്നേ ഉള്ളു.
0: ഇത് ഈ മറ്റൊരാൾ കുറുക്കം വലിക്കുന്ന കേട്ട് ഉറക്കം പോയിട്ടുണ്ടോ? അങ്ങനെ ഉറക്കം പോയിട്ടുണ്ടല്ലേ.
3: എന്നിട്ട് ഞാൻ അച്ഛനെ കുത്തു, എന്തോ കൂർക്കം വലിയെന്ന് ചോദിച്ചു.
0: എന്നിട്ട് നമ്മൾ ഒട്ടും കുറവല്ല അല്ലേ?
3: ഇല്ല ഇല്ല ഇല്ല, നമ്മളതിൽ കൂടുതല.
0: ശരി അച്ഛന, ശരി ശരി. അതിൻ്റെ ഇടയ്ക്ക് ഒരു കോള് വന്നു, ഞാൻ ഈ കോള് കട്ടായപ്പോൾ തന്നെ ആ കോളും കട്ടായിരിക്കുകയാണ്. എന്തായാലും ദേഹത്തിന് ആ കോള് തിരിച്ച് വിളിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത കോളുണ്ട്. ഹലോ,
4: ഹലോ, നമസ്കാരം നിതിനേ.
0: നമസ്കാരം.
4: കുറുക്കം വലി സബ്ജക്ട്.
0: ആ പറഞ്ഞോളൂ ചേച്ചി. കുറുക്കം വലിക്കൂ, അതോ മറ്റാരെങ്കിലും കുറുക്കം വലിക്കുന്ന കേട്ട് ഉറക്കം പോയിട്ടുണ്ടോ?
4: എന്റെയോ?
0: ആ
4: നമ്മള്, ഞാനൊരു പാട്ട് പാടിക്കൊണ്ട് തുടങ്ങാം.
0: ആ പാട്ട് പാടിക്കോളൂ.

0: ഹലോ.
1: കൊള്ളാം. ഇത് എന്നും ഒരു ഒരു പതിവായിരിക്കുകയാണ്, നമ്മള് നമ്മുടെ ഗ്രീറ്റിംഗ്സിൽ എന്നും ചേച്ചിയുടെ ഒരു പാട്ട്, അത് നിർബന്ധമായിരിക്കുന്നു.
0: എനിക്ക് കാര്യമുണ്ട്. എനിക്ക് ഈ പാട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാട്ട്. എന്നുവെച്ചാൽ ഞാൻ രാവിലെ റേഡിയോ ഓണാക്കി നമ്മളെ ശരത്തിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്നാൽ ശരത്ത് ഇടുന്ന നല്ല നല്ല പാട്ടുകൾ ചില സമയത്ത് നമ്മളെ കരയിക്കാറുണ്ട്, ചില സമയത്ത് നമ്മളെ സന്തോഷിപ്പിക്കാറുണ്ട്. ചില സീനുകളുണ്ട്, ദുഃഖ സീനിന്റെ പാട്ട്, ശ്ലോകഗാനമൊക്കെ വരുമ്പോ സത്യം പറയാൻ ഞാൻ ആ പാട്ട് ഓടുമ്പോ അതിന്റെ കൂടെ നിന്ന് കരഞ്ഞു പോയിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ മാനസികമായി നമുക്കുണ്ടായ ടെൻഷനുകൾ മനസ്സിലായി, മനസ്സ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ പാട്ടും കൂടെ കേൾക്കുമ്പോൾ നമ്മൾ ഒന്നും കൂടെ കരയും. പക്ഷെ നമ്മൾ പിന്നെ വിചാരിക്കുക നല്ല ആ പാട്ട് കേട്ടതിന് കുറെ അർത്ഥങ്ങളുണ്ടായിരുന്നു, അവർ എഴുതിയവരെല്ലാം നമ്മൾ എഴുതിയവരെ ഓർക്കത്തില്ല. പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ആസ്വദിക്കാറുണ്ട്, പക്ഷെ ഇത് എഴുതിയത് ആരാ, എന്താ, അവരൊക്കെ എത്രയോ അത്ഭുതങ്ങളായി ഈ ഭൂമിയെ പ്രവർത്തിച്ചിട്ട് മാഞ്ഞു മറഞ്ഞു പോയിരിക്കുന്നത്, എങ്കിൽ ആ പാട്ട് എന്നും നിലനിൽക്കുന്നുണ്ടല്ലോ, അതൊരു സന്തോഷമല്ലേ. അപ്പൊ അങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ റേഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ്. എന്നുവെച്ചാൽ നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ട് എത്ര ഏകാന്തയായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ റേഡിയോ ഓണാക്കി കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ കേൾക്കാന്നറിയാവോ. പക്ഷെ അത് ചില റേഡിയോ ഉണ്ടായാലും അതൊന്നും കേൾക്കാറില്ല, ഒരു മൂഡ് ഔട്ട് ഓഫ്. പക്ഷെ ഇത് ഞാൻ എല്ലാ പ്രേക്ഷകരോടും പറഞ്ഞു, നമ്മൾ റേഡിയോ ഓൺ ആക്കണം രാവിലെ, നമുക്ക് ടൈം ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ കേൾക്കണം. നമുക്ക് എത്ര എത്ര കാര്യങ്ങൾ നമ്മൾ അറിയാത്ത, നമ്മളെ ചുറ്റുപാട് നടക്കുന്ന എത്രയോ കാര്യങ്ങൾ നമുക്ക് റേഡിയോയിൽ കേൾക്കാൻ പറ്റും. ലോകത്തിന്റെ വർണ്ണപ്പൊലിപ്പുമായ റേഡിയോ മുന്നോട്ട് പോട്ടെ.
1: അതെ, അങ്ങനെ തന്നെ പോട്ടെ,
0: അങ്ങനെ തന്നെ പോട്ടെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്ന
1: എല്ലാവരും സന്തോഷത്തോടെ
0: റേഡിയോ, ഞാൻ സന്തോഷം, ഞാൻ എപ്പോഴും എത്ര ദുഃഖം വന്നാലും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം. എന്നെങ്കിലും നമുക്ക് ഹെൽത്തിന് നല്ല ആരോഗ്യം കിട്ടും, നല്ല ഒരു മുന്നോട്ട് പോകാൻ പറ്റും നമ്മുടെ ഹെൽത്ത്.
1: അതെ, എന്നാ ഇന്നത്തെ വിഷയത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞോളൂ.
0: സബ്ജക്ട് കൂർക്കമ്പലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മളൊരാള് കൂർക്കം വലിച്ച് നമ്മൾ അടുത്ത് കിടന്ന് ഉറങ്ങി കൂർക്കം വലിച്ച അത് ഉറക്കത്തെ ശരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കും, ഭയങ്കരമായിട്ട്. അത് അടുത്ത് കിടക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ട് തന്നെ. എന്ന് വെച്ചാൽ അവർക്കത് ഉറങ്ങാൻ പറ്റില്ല, ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു പ്രശ്നം. അപ്പൊ ഈ കൂർക്കം വലിക്ക നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ഓർഡിനറി എല്ലാ മനുഷ്യനും കൂർക്കം വലി ഉണ്ട്. ചിലർത് ഭയങ്കര കഠിനമായിരിക്കും. എന്റെ വാപ്പിച്ചാട്ട് അനിയനുണ്ടായിരുന്നു, അദ്ദേഹത്തെ ഞങ്ങൾക്ക് കൊച്ചിലേ കാണുമ്പോഴേ ഭയങ്കര പേടിയാ. എന്നുവെച്ചാൽ വലിയ കൊടവയർ, ഞങ്ങൾ കൊടവയറാന്ന് വിളിക്കുന്നത്. എങ്കിൽ ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഭയമാണ് അദ്ദേഹത്തെ, എന്റെ വാപ്പിച്ചേക്കാട്ടി പേടി ഞങ്ങൾക്ക്. ഞങ്ങള് ഇദ്ദേഹം അവരുടെ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾ അടുക്കള ഭാഗത്തൂടെ കയറി പോകുന്ന കുഞ്ഞമ്മയുടെ വീട്ടിൽ പോകുമ്പോ. പക്ഷെ ഇദ്ദേഹം ഇരുന്ന് ഉറങ്ങും ഇങ്ങനെ. ഇദ്ദേഹത്തിന്റെ സെന്റില്ല, ഈ അത്തറ് സെന്റിന്റെ ഒക്കെ ഒരു ബിസിനസ്സാ, അതായത് ഇങ്ങനെ കുപ്പികളിലേത് വലുതായിട്ട് വലിയ
1: അങ്ങനെ വെച്ചിട്ട്
0: ആ ഊതു അത്തറ് ബാംഗ്ലൂരാണ് അതിന്റെ. പക്ഷെ എല്ലാ ഭാഷയും അറിയാം കക്ഷിക്ക്. പക്ഷെ ഇത് ജെന്റിൽമാൻ, അതായത് കണ്ടുകഴിഞ്ഞ ഭയങ്കര ഉദ്യോഗസ്ഥന്റെ പവറാ. എന്നുവെച്ചാൽ ഹൈറ്റും നല്ല നീളം ഒക്കെ ഉണ്ട്, നല്ലൊരു മനുഷ്യനാ. പക്ഷേ എല്ലാരും അദ്ദേഹത്തെ പേടിക്കും. എന്തുവാ ഇദ്ദേഹം ഇങ്ങനെ കാല് ചമ്പന കിട്ട ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നതേ, ഇരുന്നാ ഉറങ്ങുന്നത്, ഇത് അറച്ചുകൊണ്ട് ഉറങ്ങും. അന്നേരം ഭയങ്കരമായ കൂർക്കം പിടിച്ച് നമ്മളെ കടുവൊക്കെ ഗർജിക്കുന്ന സൗണ്ടാ. അതോ ആ പരിസരത്തോട്ട് ആർക്കും പോകാൻ പറ്റില്ല. കുഞ്ഞമ്മക്കൊക്കെ ഭയങ്കര പേടി, പറയത്തില്ല കുഞ്ഞമ്മ, ഒന്നും പറയില്ല, പിള്ളേർക്ക് എല്ലാം പേടിയാ. പക്ഷെ അത് ഞാൻ ചിന്തിക്കും, പിന്നെ ഇതിന്റെ ഡോക്ടറെ കാണിച്ച് മാറ്റിക്കൂടെ, എന്റെ കുഞ്ഞിലെ ഞാൻ ഓർക്കുന്നതാ കേട്ടോ, ഇതിനെന്താ ഡോക്ടർ. അപ്പൊ നമുക്കിട്ട് പറയാനും പറ്റത്തില്ല, ആർക്കും ഇദ്ദേഹത്തിനോട് ഒന്നും. ചിലർ അങ്ങനാണല്ലോ, അവരുടെ ശബ്ദം കൊണ്ട് എല്ലാരും ഭയപ്പെടുത്തി നിർത്തുന്ന ഒരു കാലഘട്ടം ഒന്നത്തെ. പക്ഷെ ആ ഭവനത്തെ ഏറ്റവും വലിയൊരു ആളായിരുന്നു അവന്റെ വീട്ടിലേക്ക് വാപ്പിച്ചാണ് അനിയൻ. എല്ലാം ഭയങ്കര എന്താ എല്ലാം കെയർ ചെയ്യും, പക്ഷെ ആൾക്കാർക്ക് പേടിയും. അങ്ങനെ വീട്ടിൽ എല്ലാവർക്കും പേടി, അവിടുത്തെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാം പേടിയാണ്. എനിക്ക് നല്ല സ്നേഹസമ്പന്ന ഒരാളായിരുന്നു, പക്ഷെ 63-ാമത്തെ വയസ്സ് അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. എന്റെ മോളെ പ്രസവിച്ച് 6 മാസമായപ്പോഴത്തേക്ക് അദ്ദേഹം ഇവിടെ നിന്ന് യാത്ര പറഞ്ഞു പോയി. അപ്പൊ ഈ കൂർക്കമ്പലി എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ ഞാൻ ചെറുതായിട്ട് വലിക്കുന്നുണ്ട്,
1: ചെറിയ രീതിയിൽ.
0: അപ്പൊ ഞാൻ കിടന്ന് മോ, പക്ഷെ നമ്മൾ അറിയുന്നില്ല കേട്ടോ, നമുക്കത് അറിയാൻ പറ്റില്ല. നമ്മളപ്പൊ ഞാൻ ചോദിക്കും, ഞാൻ വലിച്ചു. അപ്പൊ മോള് പറയും, ഉമ്മി വലിച്ചു, ഉമ്മി എന്തോ ഉമ്മി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, ഉമ്മി ഒന്ന് ശ്രദ്ധിച്ചുകൂടെ. ഞാൻ പറഞ്ഞു, മോളെ അത് നമുക്ക് ഇങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റില്ല. നമ്മൾ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ ഹെൽത്തിനുണ്ടാകുന്ന ഒരു ശബ്ദമാണ്. അത് നമുക്കത് വലിക്കോ വലിക്കത്തില്ലെന്ന് നമുക്ക് ആ ഉറങ്ങുന്ന ടൈമിൽ നമുക്ക് ഓർമ്മ വരില്ല. അപ്പൊ പിന്നെ ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നുണ്ട്, ഹെൽത്തിന് കുറെ പ്രോബ്ലം ഉള്ളവരാണ് ഇങ്ങനെ കൂർക്കം വലിക്കുന്നതെന്നും പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു അറിവാണ്. എനിക്ക് അതിനെ കുറിച്ച് കറക്റ്റ് അറിയില്ല, അറിയാത്തൊരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്
1: ശരിയല്ലല്ലോ.
0: അപ്പൊ അതിനെനിക്ക് അറിയത്തില്ല, ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം പക്ഷേ ഹെൽത്തുപരമായിട്ട് ഇങ്ങനെ കൂർക്കം വലിയ ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്, അടുത്ത് കിടക്കുന്നവർക്ക് വിഷമം തന്നെയാണ്. എങ്കിൽ അത് അവരറിയുന്നില്ല, അത് നമ്മളിപ്പോ എല്ലാത്തിനെയും കണ്ടിന്യൂ ചെയ്ത് പോയല്ലേ പറ്റൂ. കാലിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവർക്കറിയില്ലല്ലോ. ചില മനുഷ്യർ എന്തോ ഒരു ദേഷ്യമാണ്, ആ ദേഷ്യ സമയത്ത് അവരുടെ അടുക്കൽ പോലും നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അതിനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നില്ലേ. നമ്മുടെ കുടുംബത്തിലുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ മാതൃപരമായാലും

0: ഉഷാരമാണ് കൂർക്കമ്പലിയൊക്കെ. പിന്നെ അതിനെ കുറിച്ച്
1: അതെ,
0: നമ്മൾ
1: അതൊരു
0: ചിന്തിക്കാറുണ്ട്.
1: ഒരു സെൻസിലെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഒരു കാർ ഇങ്ങനെ
0: ആ കാർ
1: പോകുന്നു.
0: എന്റെ വാദിച്ചാണ് ഇനി ഇങ്ങനെ കൂർക്കമ്പലിക്കുന്ന സത്യം പറയാൻ ഞാൻ മാറി എന്നിട്ട് ഇതിനെ ആസ്വദിച്ചിട്ടുണ്ട് കേട്ടോ.
1: ഒരു താളം ഉണ്ട് അതില്, ആ താളം മനസ്സിലാക്കി.
0: പക്ഷെ എന്റെ ജീവിതത്തിൽ അത്രയും വലിയ കൂർക്കമ്പലിയുള്ള വ്യക്തി ഞാൻ കണ്ടിട്ട് പോലുമില്ല ഒരിക്കലും. ഞാൻ
1: സോണി വലിക്കുന്നവരൊക്കെ ഉണ്ട്, ഇടയ്ക്കൂടെ വേറെ സൗണ്ടിലേക്ക് കയറി വരുന്നതൊക്കെ ഉണ്ട്.
0: അതൊക്കെ നമുക്ക് അതൊക്കെ നമ്മുടെ ഹെൽത്തിനുണ്ടാകുന്നൊരു ഇതായിരിക്കും. നമുക്ക് ശ്വാസം, പിന്നെ ഒരുപാട് പൊണ്ണത്തടിയും ഇതൊക്കെ ഉള്ളവർക്ക് വാ തുറന്നു വെച്ചാൽ അവർക്ക് ശ്വാസം പോകുന്നത് നല്ല ഹൈറ്റ് ഒക്കെ ഉള്ളു, മൂക്കട. അപ്പൊ അവർക്ക് ഈ ശ്വാസം പോകുന്നതിന് ബുദ്ധിമുട്ട്, അതുകൊണ്ട് വായിക്കൂടി ഇങ്ങനെ വാ തുറന്നു വെച്ച്. അപ്പൊ അതുകൊണ്ട് ആ പല്ല് ഉന്തും പെട്ടെന്നേ നമ്മുടെ. അപ്പം പല്ല് വാ തുറന്നു വെച്ച് ഉറങ്ങുന്നോണ്ടാണ് പല്ലുന്തി വരുന്നെന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ഡോക്ടേഴ്സിനെ അറിയാൻ പറ്റൂ, പക്ഷെ എനിക്കൊരു ചെറിയ അറിവ്.
1: അപ്പൊ
0: എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ലത് ആശംസിക്കുന്നു. എല്ലാവരും സമാധാനത്തോടെ സന്തോഷത്തോടെ ഹെൽത്ത് പരമായിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് ഹെൽത്തിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോട്ടെ. ദൈവം എല്ലാവർക്കും എപ്പോഴും സന്തോഷിക്കാനുള്ള നന്മകൾ നിറച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹെൽത്തിനെയും റേഡിയോ എല്ലാവർക്കും എന്റെ ആശംസ, എന്റെ പ്രാർത്ഥനയുണ്ടായിരിക്കും. ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന നമ്മുടെ റേഡിയോ എല്ലോകം മൊത്തം സഞ്ചരിച്ചുകൊണ്ട് ലോകത്തെ അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോട്ടെ. ഏറ്റവും നല്ല നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല സബ്ജക്റ്റുകൾ, ഹെൽത്ത് പരമായിട്ടും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റേഡിയോയിൽ അറിയുന്നുണ്ട്. അത് സന്തോഷം തന്നെയാണ്. അപ്പൊ അതെല്ലാവരും കേൾക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളും സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു.
1: ഞങ്ങളും തിരിച്ചു നേരുകയാണ്. നല്ലൊരു ദിവസം തന്നെ.
0: വിജയമ്മ, വിജയമ്മ ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. എന്റെ ഫോണിലൊന്ന് വിളിക്കാൻ പറയും വിജയമ്മ അടുത്ത്. ഞാൻ ഇന്നലെയും പറഞ്ഞത് ഹൈ ഇടാനെന്ന്.
1: വിജയമ്മ ഇപ്പൊ ചേച്ചി വിളിച്ച സമയത്ത് ഇതിനകത്തോട് വിളിച്ചു.
0: ആ ഓക്കെ, ഞാൻ അപ്പൊ എന്റെ ഫോണിലൊന്ന് ഹൈ ഇടാൻ പറഞ്ഞേക്ക്
1: വിജയമ്മ. ഇത് വിജയമ്മ എന്തായാലും ഇത് കേട്ടോണ്ടിരിക്കും.
0: കേട്ടോണ്ടിരിക്കണം
1: വിജയമ്മ. ഹൈ അയക്കൂ, ഇന്നലെ ഞാൻ പറഞ്ഞാണ്.
0: ശരി,
1: അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. കൂർക്കമ്പലി ഒരു പ്രശ്നമാണ്. എന്നാൽ കൂർക്കമ്പലി ഒരു സെൻസിലെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ അതിൻ്റെ താളത്തിൽ നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ കേട്ട് വീണ്ടും വരാം.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
2: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
3: ശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇൻ റേഡിയോ 90.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: യെസ് നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് ഗ്രീറ്റിംഗ്സിൽ കൂടെ ഉള്ളത് അർജന്റീനയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കൂർക്കം വലിയെക്കുറിച്ചാണ്. നമുക്ക് പലർക്കും ഉണ്ടല്ലേ ഇങ്ങനെയുള്ള ഈ കൂർക്കം വലി. നമ്മുടെ ഈ കൂർക്കം വലി കാരണം പലർക്കും ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട്. പലരുടെയും കൂർക്കം വലി കാരണം നമ്മുടെയും ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700902. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ മോനെ, എന്റെ നമ്പർ വിളിച്ച പാസഞ്ചർ.
0: ഹലോ ഹലോ
1: മോനെ, എന്റെ നമ്പറേ മുമ്പേ ഒരു വിളിച്ച ഒരു പാസഞ്ചർ ചോദിച്ചിട്ടിയ പുതിയ മെമ്മയുടെ ആ നമ്പർ ഒന്ന് ഇട്ട് കൊടുത്തേക്കടേ.
0: ഈ
1: നമ്പർ ആ കൊച്ചിന്.
0: ശരി അമ്മ, ഓക്കെ. നമുക്ക് ആ കോള്, മറ്റൊരു കാര്യം പറയാനുണ്ട് വിളിച്ചത്. എന്തായാലും നമുക്ക് മറ്റൊരു കോളിനെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ് കൂർക്കം വലിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. കൂർക്കം വലി കാരണം ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര സംഭവമാണ്. നമുക്ക് എപ്പോഴും ഒരു സുന്ദരമായിട്ടുള്ളൊരു ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഭയങ്കരമായിട്ടുള്ളൊരു അസ്വസ്ഥതയാണ്.
2: കൂർക്കം വലിക്കുന്ന ആള് നന്നായിട്ട് ഉറങ്ങും, അടുത്ത് കിടക്കുന്ന
0: അത് ആരാണത്?
2: കൂർക്കം വലിക്കുന്ന ആള് സുഖമായിട്ടായിരിക്കും കിടന്നുറങ്ങുന്നത് കേട്ടോ.
0: അതാണ്
2: അശരീരിയാണ്, അശരീരി.
0: പക്ഷേ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ കൂർക്കം വലിച്ചു എന്ന് പറഞ്ഞാൽ അവരത് അക്സെപ്റ്റ് ചെയ്തില്ല.
2: അത് റെക്കോർഡ് ചെയ്ത് കൊടുത്താൽ മതി. തലേ ദിവസത്തെ ഫോൺ എടുത്ത് പ്ലേജ് റെക്കോർഡ് ഇട്ട് ഓൺ ആക്കിയിട്ട് നിങ്ങൾ ഉറങ്ങാത്ത കാരണം, നിങ്ങളുടെ കൂർക്കം വലി കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. കൂടെ ഇതാ കുറച്ച് നേരം ഞാനും ഉണ്ട് ഇതിന്റെ കൂടെ.
0: ആരാണ് കൂടെ ഉള്ളത്?
2: ഞാനാണ് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കൂടെ ഉള്ളത്. അപ്പോൾ നിതിൻ, ഈ ഉറക്കത്തിന് നമുക്ക് ശല്യം ഏറ്റവും സമാധാനമായിട്ട് ഒരു മനുഷ്യന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്.
0: അതൊരു ഭാഗ്യം വേണം അതിന്.
2: പിന്നല്ലാതെ ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ കിടന്ന് നമ്മുടെ റൂമിൽ നിങ്ങൾ കിടന്നങ്ങോട്ട് ഉറങ്ങുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. അപ്പോൾ കൂടെ ഉള്ള അല്ലെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന ആരെങ്കിലും ഭയങ്കര കൂർക്കം വലിയാണെന്നുണ്ടെങ്കിൽ
0: കോൾ ഉണ്ട്, നമുക്ക് കോൾ കണക്ട് ചെയ്യാം. ഹലോ
3: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ആ നീതു. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്നറിയാവോ?
3: കൂർക്കം
0: വലി. ആ കൂർക്കം വലിക്കാറുണ്ടോ നീതു?
3: ഞാൻ
0: വലിക്കുന്നുണ്ടോന്ന് ഞാൻ ശ്രദ്ധിക്കാറില്ല. ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടോ?
3: ആദ്യം ഉറങ്ങിയില്ല, അന്നത്തെ ദിവസം ഉറങ്ങാൻ പറ്റുന്നില്ല.
2: ഇപ്പൊ അതൊരു താരാട്ട് പാട്ടായിട്ട് മാറിയിട്ടുണ്ടല്ലോ.
3: അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് വിട്ടിട്ടാണ് ഉറച്ചിയാണ് പിന്നെ നമ്മൾ ഉറങ്ങുന്നത്.
0: അപ്പോൾ ഈ ഉറക്കം നഷ്ടപ്പെട്ടത് കാരണം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ?
3: ഓ ഇല്ല ഇല്ല
0: ഇല്ല. ആ അപ്പോ
3: എന്റെ അച്ഛൻ മടിക്കും കൂർക്കം.
0: ആണല്ലേ, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ അച്ഛാ അച്ഛൻ ഭയങ്കര കൂർക്കം വലിയാണെന്ന്?
3: പിന്നെ വീഡിയോ പിടിച്ച് കേട്ടിട്ടുണ്ട്.
0: അപ്പോൾ അച്ഛന്റെ മറുപടി എന്തായിരുന്നു?
3: അത് ഏൽക്കില്ല, ഞാൻ വലിക്കത്തില്ല, നമ്മൾ നിങ്ങളെ വലിക്കത്തുള്ളൂ. പക്ഷെ പിന്നീട് വീഡിയോ പിടിച്ച് കേൾപ്പിക്കാൻ തുടങ്ങിയ ശേഷം
0: മനസ്സിലായി. ഹസ്ബൻഡിന്റെ കാര്യമോ?
3: അത് പറയുമ്പോ പിന്നെ ഇപ്പൊ കഴിവതും ചെറുതായിട്ട് വലിക്കാൻ ശ്രമിക്കും.
0: ഇന്നത്തെ ഞായറാഴ്ച എങ്ങനുണ്ട്? കാപ്പിയോ കുടിച്ചോ? ഓക്കെ, അപ്പോൾ സുഖമായിട്ടിരിക്കട്ടോ. ഓക്കെ ശരി. അപ്പോൾ അങ്ങനെയാണ് ഉറക്കത്തിന്റെ കാര്യം. ഇച്ചിരി പ്രശ്നമാണ് ഈ കൂർക്കം വലി കാരണം.
2: ഉറങ്ങുന്നൊക്കെ കുഴപ്പമില്ലെന്നേ.
0: അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇതാണ് കൂർക്കം വലി കാരണം ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നിങ്ങൾ വിളിക്കൂ, നിങ്ങളുടെ വിഷയങ്ങൾ പറയാനായിട്ട് വിളിക്കണം. നമ്പർ ഇതാണ്, 9544700902. ഇപ്പോൾ നമുക്ക് കുറച്ച് പാട്ടായി കേട്ട് വേഗം തന്നെ തിരിച്ചു വരാം.

0: സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
3: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്, വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് September 10 to 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
4: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
5: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 months വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
8: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
9: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

യെസ്, നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഗ്രീറ്റിംഗ്സിലേക്ക്. അപ്പോൾ ഇന്നത്തെ വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. എന്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശിംഗ് ഗ്രാൻഡ് സ്കാൻസ് കായംകുളം അവതരിപ്പിക്കുന്ന അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിലേക്ക് സ്വാഗതം. ഞാനാണ് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. കുറച്ച് ആരോഗ്യ കാര്യങ്ങളൂടെ സംസാരിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഹൃദയത്തെ എങ്ങനെ സംരക്ഷിക്കാം? നമ്മളുടെ ഹൃദയം നല്ല ആരോഗ്യത്തോടുകൂടിയാണോ മിടിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഒരു കാർഡിയോളജിസ്റ്റ് തന്നെ പറയുമ്പോൾ കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇന്നൊരു കാർഡിയോളജിസ്റ്റ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ഡോക്ടർ ശ്രീനിവാസ് സാർ, VSM ഹോസ്പിറ്റൽ തട്ടാരമ്പലം. സ്വാഗതം ചെയ്യുന്നു ഹൃദ്യപൂർവ്വം എന്റെ റേഡിയോ 91.2 നമസ്കാരം സാർ.
1: നമസ്കാരം.
0: ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഹൃദയാഘാതം മൂലം മരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഒരു പട്ടിക ഇന്ത്യയിലുണ്ട് താനും. അപ്പോൾ നമ്മളുടെ ഹൃദയം സുരക്ഷിതമാണോ എന്ന് നമ്മൾ എപ്പോഴാണ് ചിന്തിക്കേണ്ടത്?
1: ഹൃദയാഘാതമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെട്ടു പോകുന്നതിനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഹൃദയാഘാതമാണ്. അതിൽ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ഈ ഒരു ന്യൂജൻ കാലഘട്ടത്തിൽ, നമ്മളുടെ ജീവിതശൈലി രോഗങ്ങളും പുകവലി, അങ്ങനെ നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്ന കുറേ കാര്യങ്ങളും, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, എക്സസൈസ് ഇല്ലായ്മയും പുകവലിയും ഇത്യാദി രോഗങ്ങളും അനാരോഗ്യകരമായ ശീലങ്ങൾ മൂലവും നമ്മളുടെ ഹൃദയം ഏത് സമയം വേണമെങ്കിലും പണിമുടക്കി പോകാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ ഈ കോവിഡിനനുബന്ധിച്ച രോഗങ്ങളും കോവിഡാനന്തര രോഗങ്ങളും മൂലം പല രോഗികളും ഇപ്പം ഹൃദയാഘാതം തന്നെ വളരെ ചെറുപ്പക്കാരിൽ ഇപ്പോൾ ഒരുപാട് കാണുന്നുണ്ട്. എല്ലാം ഈ ഒരു കോവിഡിന്റെ ഒരു റീസൺ വലുതായി പ്രാധാന്യപ്പെട്ട രീതിയിൽ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹൃദയം, എസ്പെഷ്യലി ഈ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, പുകവലി ഇത്യാദി ശീലങ്ങളുള്ളവർ എല്ലാം എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായാൽ ഹൃദയത്തിന്റെ ആരോഗ്യം നല്ലതാണെന്ന് ഉറപ്പുവരുത്തുന്നതാണ് ഏറ്റവും നല്ലത്.
0: ഓക്കെ, നമ്മൾ പൊതുവിൽ പണ്ടൊക്കെ പറയാറുണ്ട് സ്ത്രീകളിൽ ഹൃദയാഘാതം കുറവാണ്, പുരുഷന്മാരിലാണ് അറ്റാക്കൊക്കെ കൂടുതൽ കാണാറുള്ളതെന്ന് പറയാറുണ്ട്. ഹൃദയത്തിന്റെ അനാരോഗ്യം എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് മാത്രമാണോ, അത് സ്ത്രീകളിൽ കുറവാണോ, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളെ പറ്റിയിട്ടൊന്ന് പറയാമോ സാർ?
1: ഹൃദയത്തിന്റെ അസുഖം എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് മാത്രമല്ല, ഹൃദയം എന്ന് പറയുന്നത് ഒരുപാട്, ഹൃദയവും ഹൃദയത്തിന് വാൽവ് ഉണ്ട്, ഹൃദയത്തിന് മസിൽസ് ഉണ്ട്, ഹൃദയത്തിനോടനുബന്ധിച്ച രക്തക്കുഴലുകളുണ്ട്. ഇതിന് ഏത് അസുഖങ്ങൾക്ക് വേണമെങ്കിലും ഹൃദ്രോഗം സംഭവിക്കാം. ഹൃദയത്തിന്റെ രക്തക്കുഴലുകൾക്ക് ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത്. ഹൃദയ വാൽവിന് തകരാറുകൾ സംഭവിക്കാം, ഹൃദയ പേശികൾക്ക് ബലക്ഷയം സംഭവിക്കാം, ഹൃദയത്തിൽ നിന്നും പുറത്തു വരുന്ന വലിയ രക്തക്കുഴലുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇതെല്ലാം ഹൃദയത്തിൻ്റെതായ പല അസുഖങ്ങളാണ്. സ്ത്രീകളിൽ യൂഷ്വലി ആർത്തവ വിരാമം സംഭവിക്കുന്നതിന് മുന്നേ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ സ്ത്രീകളുടെ ശരീരത്തിൽ കൂടുതലായിട്ടുണ്ട്. അത് നമ്മുടെ രക്തത്തിലെ LDL, അതായത് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഹോർമോണാണ്. സ്ത്രീകളുടെ ആർത്തവ വിരാമത്തിന് ശേഷം ആ ഒരു ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഒരു ആരോഗ്യപരമായ നല്ല ഗുണങ്ങൾ ഇല്ലാണ്ടാവുകയും അതുമൂലം സ്ത്രീകൾ ഹൃദ്രോഗം വരാനുള്ള സാധ്യത പുരുഷന്മാരുടേതുപോലെ ആയിത്തീരുകയും ചെയ്യുന്നു. കൂടാതെ തന്നെ ഈ ഒരു ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഗുണഫലങ്ങൾ എന്ന് സ്ത്രീക്ക് ഷുഗർ, അതായത് ഡയബറ്റിക് ആവുന്നോ അന്ന് തൊട്ട് ഈ ഈസ്ട്രജന്റെ ഗുണഫലങ്ങൾ ഇല്ലാണ്ടാവും. സോ എപ്പോഴെങ്കിലും സ്ത്രീകൾ ഡയബറ്റീസ് ഉണ്ടായാൽ അവരുടെ ഹൃദയരോഗം വരാനുള്ള സാധ്യത പുരുഷന്മാരുടേതുപോലെ ആയിത്തീരും
0: എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഹൃദയത്തെ സംരക്ഷിക്കുക, നീന്റെ ഹൃദയമാണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത്രത്തോളം പവിത്രമായിട്ട് തന്നെ നമ്മുടെ ഹാർട്ടിനെ നമ്മൾ അങ്ങനെ സൂക്ഷിക്കുക. നമ്മളുടെ കൂടെയുള്ളത് കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് VSM ഹോസ്പിറ്റൽ തട്ടാരമ്പലം ഡോക്ടർ ശ്രീനിവാസ് സാറാണ്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ന്യൂ ദേശിംഗനാട് സ്കാൻസ് കായംകുളം അവതരിപ്പിക്കുന്ന അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയാണ്. അപ്പൊ ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് തത്സമയം സാറിനോട് സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 954-4700-912 എന്ന നമ്പറിലേക്കാണ്. നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം, 954-4700-912 എന്ന നമ്പറിലേക്കാണ്. ചെറിയൊരു ബ്രേക്കിന് ശേഷം ഹൃദയവും ഹൃദയവും എന്ന് തുടങ്ങുന്ന മനോഹര ഗാനമൊക്കെ കേട്ടിട്ട് നമുക്ക് വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 ആൻഡ് റേഡിയോ

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
1: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എന്റെ റേഡിയോ 91.2 ഇത് സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശിങ്ങനാട് സ്കാൻസ് അവതരിപ്പിക്കുന്ന അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ശ്രീനിവാസ് സാറാണ്. കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ആണ്, VSM ഹോസ്പിറ്റൽ തട്ടാരമ്പലം. അപ്പൊ ഹൃദയത്തെ എങ്ങനെ പരിപാലിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ സാറ് നമുക്കിങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളില് ഹൃദയാഘാതത്തിന്റെ സാധ്യത, അല്ലെങ്കിൽ ഹൃദയത്തിന് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരുപാട് രോഗങ്ങളുണ്ട്, ഹൃദയാഘാതമാണോ കൂടുതൽ അല്ലാതെ മറ്റനുബന്ധ രോഗങ്ങളാണോ ഉള്ളത്
1: കുട്ടികളിൽ ഹൃദയാഘാതം, അതായത് ഹൃദയത്തിനുള്ളിൽ രക്തക്കുഴലിനകത്ത് ബ്ലോക്ക് ഉണ്ടായിട്ട് ഹൃദയാഘാതം സംഭവിക്കുന്നത് മുതിർന്നവരെ പോലെ ആ സാധ്യത വളരെ കുറവാണ്. പക്ഷെ കുട്ടികളിലുണ്ടാകുന്നത് ഹൃദയത്തിന്റെ വാൽവിന് തകരാറുകൾ, ഹൃദയത്തിന്റെ ഭിത്തികൾക്കുണ്ടാകുന്ന സുഷിരങ്ങൾ, അതല്ലെങ്കിൽ ജന്മനാ അതായത് ഹൃദയം ഉണ്ടാക്കി വെച്ചേക്കുന്ന നോർമലി അല്ലാതെ തന്നെ ദൈവം സൃഷ്ടിക്കുന്ന ഹൃദയത്തിന്റെ അനോമലീസ് ഉണ്ട്. അതിനെയാണ് ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇതെല്ലാം കുട്ടികളുടെ അസുഖങ്ങളാണ്.
0: ഈ വാൽവിന്റെ തകരാറുകളൊക്കെ എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ടോ?
1: ഹൃദയത്തിന്റെ വാൽവുകൾ തകരാറാവുമ്പോഴാണ് നമ്മൾ ഒന്നുകിൽ വാൽവിന്റെ റിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ വാൽവ് മാറ്റിവെക്കുകയോ ചെയ്യേണ്ടി വരാറുണ്ട്. മെറ്റലിന്റെ വാൽവാകാം, അതല്ലെങ്കിൽ ടിഷ്യൂ വാൽവാകാം, പലതരം നൂതനമായ ചികിത്സാ രീതികളുണ്ട്. പക്ഷേ ഈ വാൽവുകൾ മാറ്റിവെക്കുന്ന രോഗി ജീവിതാവസാനം മുഴുവനും അതിൻ്റെതായ മരുന്നുകളും കഴിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്.
0: സാറേ, അങ്ങനെ ചെയ്യുന്ന കുട്ടികൾ, ഇപ്പോൾ വാൽവൊക്കെ മാറ്റിവെക്കുന്ന കുട്ടികൾക്ക് മറ്റുള്ള കുട്ടികളെ പോലെ കളിക്കാനോ അല്ലെങ്കിൽ ഓടി നടന്ന് കളിക്കാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ടോ?
1: ജന്മനാ ഉള്ള ചെറിയ ചെറിയ ഹൃദ്രോഗങ്ങളുണ്ട്, അതായത് ചെറിയ ചെറിയ സുഷിരങ്ങൾ, അങ്ങനത്തെ AST VST അങ്ങനെ പറയുന്ന ഹൃദയ ഭിത്തികളിൽ ഉണ്ടാകുന്ന സുഷിരങ്ങൾ, അതെല്ലാം കുഞ്ഞു കുട്ടികളിൽ നമുക്ക് ഡിവൈസ് അതായത് ചെറിയ ചെറിയ ഉപകരണങ്ങൾ യൂസ് പ്രകാരം അത് അടയ്ക്കാവുന്നതാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഹോളി സുഷിരങ്ങളൊക്കെ അടച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾ ജീവിതം മുഴുവൻ യാതൊരു സാധാരണ കുട്ടികളെ പോലെ ജീവിതം നയിക്കാൻ സാധിക്കും.
0: ഓക്കെ, നമ്മൾ പലപ്പോഴും പല രോഗങ്ങളും പറയാറുണ്ട്, പാരമ്പര്യം ഒരു ഘടകമാകുന്നുണ്ട്, പ്രമേഹ രോഗത്തിന് പാരമ്പര്യം ഒരു ഘടകമാവുന്നതെന്നൊക്കെ പറയാറുണ്ട്. അത്തരത്തിൽ ഹൃദ്രോഗത്തിനും ഒരു പാരമ്പര്യം ഒരു ഘടകമായി മാറാറുണ്ടോ?
1: തീർച്ചയായിട്ടും ഹൃദ്രോഗത്തിന് പാരമ്പര്യം ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ അതായത് ഒന്നാമത്തെ ഡിഗ്രി റിലേറ്റീവ്സ് ഹൃദയാഘാതമുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ രോഗിക്കും ഹൃദയാഘാതം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഒന്നാം ഡിഗ്രി റിലേറ്റീവ്സ് അതായത് ആണുങ്ങളാണെങ്കിൽ 55 വയസ്സും പെണ്ണുങ്ങളാണെങ്കിൽ 65 വയസ്സും ഉള്ള വയസ്സിൽ താഴെയുള്ള മാതാപിതാക്കൾക്ക് ഹാർട്ടിന് അസുഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹൃദയാഘാതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മക്കൾക്കും ഹൃദയാഘാതം വരാനുള്ള സാധ്യത കൂടുതലാണ്.
0: പാരമ്പര്യം
1: ഒരു ഘടകമായി മാറാറുണ്ട്.
0: ഓക്കെ, നമ്മൾ നമ്മുടെ നാട്ടിൽ പുകവലി വരുത്തുന്ന രോഗങ്ങൾ, മദ്യപാനം വരുത്തുന്ന രോഗങ്ങൾ പലതായി പറയാറുണ്ട്. ഇത്തരത്തിൽ പുകവലിയും മദ്യപാനവും ഒക്കെ ഹൃദയാരോഗ്യവുമായി വിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവാറുണ്ടോ?
1: തീർച്ചയായിട്ടും പുകവലി ഒരു ഹൃദയാഘാതത്തിന്റെയും ഹൃദയത്തിന്റെ ധമനികളിൽ ബ്ലോക്ക് ഉണ്ടാകുന്നതിന്റെയും പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടാകുന്നതിന്റെയും ഒരു വളരെ വലിയൊരു ഘടകമാണ് ഈ പുകവലി. ഇപ്പം നമ്മൾ ഹൃദയാഘാതം വന്ന രോഗികൾ വളരെ സൂക്ഷിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും പൂർണ്ണമായിട്ടും പുകവലി ഒഴിവാക്കപ്പെടേണ്ടതാണ്.
0: പുകവലിയൊക്കെ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇത് നമ്മളൊരു മുൻകരുതൽ എടുക്കേണ്ട കാര്യമാണ്. പക്ഷേ ഹൃദയാരോഗ്യം റിപ്പോർട്ട് ചെയ്ത നിർണയിക്കപ്പെട്ട ഒരു രോഗി, അപ്പോൾ ഒരു മൈനർ അറ്റാക്ക് വരുന്ന ഒരു രോഗി, അതിനുശേഷം ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണക്രമത്തിൽ പോലും, നമ്മുടെ ഭക്ഷണക്രമങ്ങൾ പോലും ഹൃദയാരോഗ്യത്തെ ബാധിക്കുന്നുവെന്ന് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഒരു മൈനർ അറ്റാക്ക് വന്നതിന് ശേഷമാണ് അല്ലെങ്കിൽ യോ എന്റെ ഹൃദയം തകരാറിലാണ് എന്ന് ചിന്തിച്ചു പോകുന്നത്. അതിനുശേഷമുള്ള ജീവിതം എങ്ങനെയായിരിക്കണം നമ്മൾ നോക്കേണ്ടത് പിന്നീടുള്ള ഒരു?
1: ഹൃദയാഘാതം വന്ന രോഗികൾ ഏറ്റവും പ്രധാനമായിട്ടും ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കാൻ രണ്ടാമത്തത് അവർക്ക് അനുബന്ധ രോഗങ്ങളായ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നിവ ഉണ്ടെങ്കിൽ അത് വളരെ അധികം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വളരെ അത്യാവശ്യമാണ്. മൂന്നാമത്തത് പുകവലി, മദ്യപാനം എന്നിവ പൂർണ്ണമായിട്ടും ഒഴിവാക്കപ്പെടേണ്ടതാണ്. പിന്നെ എക്സസൈസ് അങ്ങനത്തെ കാര്യങ്ങളിൽ മരുന്നുകൾ മൂലം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ സാധാരണ രോഗികളെ പോലെ ഹൃദ്രോഗം വന്ന രോഗികൾക്കും ജീവിതം നയിക്കാം.
0: നമ്മൾ ഹൃദയം നമുക്ക് മറ്റേത് രോഗങ്ങൾക്കും ശരീരം എന്തെങ്കിലും എന്തെങ്കിലും ഒക്കെ ലക്ഷണങ്ങൾ ഇങ്ങനെ കാട്ടിത്തരാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയാ സാറ് പറഞ്ഞു വ്യായാമത്തിന് ഒരുപാട് പങ്കുണ്ട് ഹൃദയാരോഗ്യ സംരക്ഷണത്തിൽ. അപ്പോൾ വ്യായാമം ചെയ്തിട്ട് അറ്റാക്ക് വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എന്താണ് അത് തമ്മിലുള്ള ഒരു
1: വ്യായാമം എന്ന് പറയുന്നത്? ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളും ഹൃദയത്തിൻ്റെ അസുഖത്തിൽ നിന്ന് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിൽ നിന്ന് മുക്തരല്ല എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് പ്രായത്തിലുള്ളവർക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാം. നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് ഒരു എക്സസൈസ്, അതായത് ഇപ്പം ജിമ്മിൽ എക്സസൈസ്, നമ്മൾ ജിമ്മിൽ പോകുന്നതിന് മുന്നേ ആൾക്കാരെ സ്വന്തമായിട്ടൊന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. അതായത് ലോ റിസ്ക് ആൾക്കാർ, ഇൻ്റർമീഡിയറ്റ് റിസ്ക് ആൾക്കാർ, ഹൈ റിസ്ക് ആൾക്കാർ. ഈ ഹൈ റിസ്ക് ആൾക്കാരെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമിതമായ രക്തസമ്മർദ്ദം, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, പുകവലി, പിന്നെ പാരമ്പര്യമായിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ളവർ, ഇവരെയൊക്കെയാണ് നമ്മൾ ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. ലോ റിസ്ക് ആൾക്കാരെന്ന് പറയുന്നത് വളരെ യങ് ആൾക്കാരാണ്, വേറെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നുമില്ല, പുകവലിയില്ല, നടക്കുമ്പോൾ പ്രത്യേകിച്ച് നെഞ്ചുവേദന അങ്ങനെയൊന്നുമില്ല, വേറെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നുമില്ലാത്ത ഇങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ ലോ റിസ്ക് ആൾക്കാരെന്ന് പറയുന്നത്. ഈ ഹൈ റിസ്ക് ആൾക്കാരൊരു ഒരു ജിമ്മിലൊക്കെ പോകുന്നതിന് മുന്നേയോ അല്ലെങ്കിൽ ഒരു വെരി ഹൈ എൻഡ്യൂറൻസ് എക്സസൈസിന് മുന്നേയും ഒരു ഹൃദയാരോഗ്യ വിദഗ്ധനെ കണ്ടിട്ട് പറ്റുമെങ്കിൽ ഒരു TMT എല്ലാം എടുത്ത് ഹൃദയത്തിന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഹൈ ലെവൽ എക്സസൈസുകളിലേക്ക് പോകുന്നതാണ് അഭികാമ്യം. പിന്നെ ഇത് എല്ലാം നമ്മളെല്ലാം പെയ്യെ തിന്നാൽ പനയം തിന്നാമെന്ന് പറയുന്ന പോലെ ആദ്യമേ കയറി ഏറ്റവും ടഫ് എക്സസൈസ് ഒന്നും ആദ്യമേ നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ചെറിയ ചെറുതായിട്ട് ചെറിയ വാമപ്പ് എക്സസൈസും ഒക്കെ ചെയ്ത് നമ്മുടെ ബോഡിയെയും ശരീരത്തെയും ഹൃദയത്തിനെയും ഒന്ന് ട്യൂൺ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വലിയ വലിയ സ്ട്രെസ് എക്സസൈസുകളിലേക്ക് പോവുക എന്നുള്ളത്.
0: അപ്പോൾ ചെറിയ ചെറിയ ചുവടുകളിൽ തുടങ്ങുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ന്യൂ ദേശിങ്കനാട് സ്കാൻസ് കായങ്ങളും അവതരിപ്പിക്കുന്ന അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയാണ്. ഹൃദയാരോഗ്യ സംരക്ഷണം എന്ന വിഷയത്തിൽ ഡോക്ടർ ശ്രീനിവാസ് സാറാണ് നമ്മുടെ കൂടെയുള്ളത്. ചെറിയൊരു ബ്രേക്കിന് ശേഷം മനോഹര ഗാനങ്ങളൊക്കെ കേട്ടിട്ട് നമുക്ക് വേഗം തിരികെ.

0: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
1: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാത്രമുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
2: എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 വിൽ ഇത് സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശിംഗ്രാഡ് സ്കാൻസ് കായംകുളം അവതരിപ്പിക്കുന്ന അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ ഞാനാണ് സ്വാതിയാണ്. നമ്മളുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ശ്രീനിവാസ് സാറാണ്. സർ, നമ്മളിങ്ങനെ ഹൃദയാരോഗ്യ സംരക്ഷണവുമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹൃദയ അറ്റാക്ക് മാത്രമല്ല ഹൃദയത്തിന്റെ രോഗങ്ങളെന്നും പറഞ്ഞു. ഇനി വാൽവിന്റെ തകരാറിനെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം. വാൽവ് ചുരുങ്ങുന്ന അസുഖങ്ങളുണ്ട്, വാൽവ് ലീക്കാവുന്ന അസുഖങ്ങളുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെ ഒന്ന് പറയാമോ?
1: വാൽവ് ചുരുങ്ങുന്നതിന് അസുഖങ്ങളാണ് സിനോസിസ് എന്ന് പറയും. വാൽവ് ചുരുങ്ങുന്ന അസുഖങ്ങളുണ്ട്, ഹൃദയത്തിന്റെ വാൽവ് ചുരുങ്ങാം, ഹൃദയത്തിന്റെ വാൽവുകൾക്കുള്ളിൽ ലീക്ക് ഉണ്ടാവാം. ഇതൊക്കെയാണ് സാധാരണ വാൽവിൻ്റെതായ അസുഖങ്ങൾ എന്ന് പറയുന്നത്. അതിന്റെ കോംപ്ലിക്കേഷൻസ് ആണ് ഹൃദയത്തിന്റെ വാൽവ് ചുരുങ്ങുമ്പോൾ, എസ്പെഷ്യലി നമ്മുടെ മൈട്രൽ വാൽവുകൾ ചുരുങ്ങുമ്പോൾ സ്ട്രോക്ക് ഉണ്ടാവാം. അതിൻ്റെ ഹൃദയത്തിന്റെ വാൽവ് ചുരുങ്ങുന്നതിന്റെ ഫലമായിട്ട് ഹൃദയത്തിന്റെ ചേമ്പറുകൾ, അതായത് അത് അതിൻ്റെ അകത്തെ ഭിത്തികൾ വലുതാവുകയും അതിന് കുഞ്ഞ് രക്തക്കുഴലിന്റെ രക്തക്കട്ടകൾ തെറിച്ചു പോയിട്ട് സ്ട്രോക്ക് തലയിലേക്ക് പോയി സ്ട്രോക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ ശ്വാസം മുട്ടലുണ്ടാവാം, കാല് നീര് ഉണ്ടാവാം, പിന്നെ നടക്കുമ്പോൾ കിതപ്പ്, അണപ്പ്, രാത്രി ശ്വാസം മുട്ടി എഴുന്നേറ്റ് തിരിക്കുക, ഇതെല്ലാം വാൽവിന്റെ തകരാറുകളുടെ ലക്ഷണങ്ങളാവാം. ഇതിന്റെ ചികിത്സയ്ക്കായിട്ട് നമ്മൾ പ്രാഥമികമായിട്ട് മരുന്നാണ് ആദ്യം കൊടുക്കുന്നത്. അതിനുശേഷം വളരെ കഠിനമായ വാൽവിന്റെ ചുരുക്കവോ വാൽവിന്റെ ലീക്കോ ഉണ്ടെങ്കിൽ വാൽവ് മാറ്റി വെക്കേണ്ട അവസ്ഥയിലേക്ക് പോകാം.
0: അങ്ങനെയുള്ള എത്രത്തോളം പേഷ്യൻസ് നമ്മുടെ നാട്ടിലുണ്ട്?
1: നമ്മളെല്ലാവരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. ഒരുപാട് രോഗികൾ ഈ വാൽവിന്റേതായ അസുഖങ്ങളുമായിട്ട്
0: വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സാറെ, നമ്മള് വിഷാദ രോഗം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ നാട്ടില്. എനിക്ക് തോന്നുന്നു കൊറോണ കാലത്തിന് ശേഷം ഇത് വിഷാദ രോഗവും സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഈ ഒരു അവസ്ഥയിലൊക്കെ ഹൃദ്രോഗത്തിന് സാധ്യതയുണ്ടെന്ന് ഞാൻ എവിടെയൊക്കെയോ കേട്ടിട്ടുള്ള പോലെ. അപ്പോ വിഷാദരോഗവും
1: ഹൃദയരോഗം മാത്രമല്ല, നമ്മുടെ ഏത് മാനസിക സമ്മർദ്ദവും മാനസിക അസുഖങ്ങളും നമ്മുടെ ഹൃദയത്തിനെ ബാധിക്കും. എസ്പെഷ്യലി നമ്മുടെ ഒരു ഹൃദയത്തിന് സംബന്ധമായ ഒരു അസുഖത്തിന്റെ പേര് തന്നെ സ്ട്രെസ് കാർഡിയോമയോപ്പതി എന്നാണ്. അതായത് പെട്ടെന്നുണ്ടാകുന്ന ഷോക്ക്, ഷോക്ക് മീൻസ് പെട്ടെന്നുണ്ടാകുന്ന ഒരു അറിയാവുന്ന ആരെങ്കിലും മരണമോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ന്യൂ അവിചാരിതമായിട്ട് കേൾക്കുന്ന ഒരു ദുരന്ത വാർത്തയോ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ മസിൽസിന്റെ പമ്പിംഗ് എല്ലാം പെട്ടെന്ന് കുറഞ്ഞു. അതിന്റെ പേര് തന്നെ സ്ട്രെസ് കാർഡിയോമയോപ്പതി എന്നാണ്. അതായത് സ്ട്രെസ് കാരണം ഉണ്ടാകുന്ന ഹാർട്ടിന്റെ പമ്പിംഗ് കുറഞ്ഞു വന്ന അവസ്ഥയാണ് ഈ പറയുന്നതിന്റെ പേര്. അതുകൂടാതെ തന്നെ ഈ ടെൻഷൻ കാരണം നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങളും ഹോർമോണുകൾ വ്യതിയാനങ്ങളും സംഭവിക്കും. അതനുസരിച്ച് തന്നെ ഹൃദയത്തിലെ സ്ട്രെസ് വരാനുള്ള സാധ്യത കൂടുതലാണ്, ഹൃദയാഘാതം വരാനുള്ള സാധ്യതയും കുറച്ച് കൂടുതലാണ്.
0: ഓക്കെ, അങ്ങനെയാണല്ലേ സർ. അപ്പോൾ നമുക്ക് ഈ രക്തസമ്മർദ്ദം നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകത എത്രത്തോളം വലുതാണ്? രക്തസമ്മർദ്ദം എപ്പോഴും കൺട്രോൾ ആയിരിക്കണോ ഹൃദയാരോഗ്യ സംരക്ഷണത്തിന്?
1: ഹൃദയാരോഗ്യത്തിന് രക്തസമ്മർദ്ദം വളരെ അത്യാവശ്യമായിട്ട് കൺട്രോൾ ചെയ്യേണ്ടതാണ്. നമ്മളെ ഹൃദയമാണ് നമ്മുടെ രക്തത്തിനെ രക്തസമ്മർദ്ദത്തിനെ ശരീരത്തിൽ ക്രമീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ അത് ബി പി കയറുമ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ വർക്ക് സ്ട്രെസ് കൂടുകയും അതനുസരിച്ച് ഹൃദയം നമ്മൾ കൂടുതലായിട്ട് ജോലി ചെയ്യേണ്ടി വരും. അതനുസരിച്ച് ഹൃദയത്തിന്റെ ആരോഗ്യം ക്ഷയിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ രക്തസമ്മർദ്ദം വളരെയധികം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകേണ്ടത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്.
0: ബി പി കൺട്രോൾ ചെയ്യാനായിട്ട് എന്തെങ്കിലും സാർ ഇങ്ങനെ യോഗ പോലുള്ള കാര്യങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ മരുന്ന് മാത്രം മതിയോ, എന്താണ് സാർ അങ്ങനെ വരുന്ന പേഷ്യൻസിനോട് പറയാറുള്ളത്?
1: അങ്ങനെയല്ല, ആദ്യം നമ്മൾ ബി പി ഒരു കുറച്ച് മൈൽഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും, കുറഞ്ഞ ബി പി ഉണ്ട് എന്നാൽ വലിയ ബി പി ഇല്ല, ആ രീതിയിലുള്ള രോഗികളെ സാധാരണഗതിയിൽ ആദ്യം നമ്മൾ പറയുന്നത് ജീവിതശൈലി ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം പറയുന്നത്. ഉപ്പ് കുറയ്ക്കുക, എക്സസൈസ് ചെയ്യുക, അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, സ്ട്രെസ് കുറയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഒരു 10 to 15 millimeter ബി പി കുറയുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ പെയ്യെ പെയ്യെ നമ്മൾ മരുന്നുകളിലേക്ക് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ മരുന്ന് മാത്രം ബി പി കൺട്രോൾ ആക്കുന്നതിന് കൂടുതലും മരുന്നും അതിനോട് അനുബന്ധിച്ച് തന്നെ രോഗി അനുവർത്തിക്കേണ്ട ജീവിതശൈലി മാർഗങ്ങളും ബി പി കൺട്രോൾ ചെയ്യാൻ വളരെ അത്യാവശ്യമാണ്.
0: ഇപ്പോൾ ബി പി എപ്പോഴും കൂടുന്ന ഒരാൾക്ക് ഈ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള ഒരു സാധ്യത എത്രത്തോളം?
1: നേരത്തെ തന്നെ പറഞ്ഞ പോലെ തന്നെയാണ്, അതായത് നമ്മൾ ബി പി കൂടുന്നതോളം ഹൃദയത്തിന്റെ വർക്ക് ചെയ്യാനുള്ള സ്ട്രെസ് കൂടിപ്പോകും. അതനുസരിച്ച് ഹൃദയത്തിനുള്ളിലെ രക്തത്തിനുള്ളിലെ തന്നെ ഹോർമോണുകൾ വ്യതിയാനങ്ങൾ സംഭവിക്കാം. അതനുസരിച്ച്

0: ഹൃദയത്തിന്റെ അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്, ഹൃദയത്തിന്റെ വാൽവുകൾക്ക് തകരാറ് വരാനുള്ള സാധ്യത കൂടുതലാണ്, ഹൃദയത്തിന്റെ ഭിത്തികൾ പൊട്ടിപ്പോകാനുള്ള റിസ്ക് കൂടുതലാണ്. ഇതെല്ലാം ബി പി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സോ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ബി പി വളരെ ടൈറ്റായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം.
1: ഈ ജന്മനാ ഉള്ള ഒരു ഹൃദ്രോഗം, അത് ജീവിതകാലം മുഴുവൻ ബാധിക്കാനുള്ള, നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നിരുന്നാലും ലൈഫ് ലോങ് അത് ആ ഒരു കുട്ടി ആ ഒരു ജീവിതകാലം മുഴുവൻ അത് ബാധിക്കാനും ഒരു ജോലിയും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് മാറാനുള്ള ഒരു സാധ്യത
0: അതായത് എന്താണ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഹൃദ്രോഗം, അതാണ് അത് അനുസരിച്ചിരിക്കും അതിന്റെ ഭാവിയിലേക്കുള്ള കുഞ്ഞിന്റെ ലൈഫും ജീവിതവും എല്ലാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ ഹോളുകൾ, അതായത് ഹൃദയഭിത്തികൾക്കുണ്ടാകുന്ന ഹോളുകൾ, അതെല്ലാം നമ്മൾ കുറച്ച് കുറേയൊക്കെ ഹോൾ തനിയെ, അതായത് കുഞ്ഞ് ജനിക്കുമ്പോൾ ഹോൾ ഉണ്ടെങ്കിൽ തന്നെയും ഒരു 7-8 വയസ്സ് കഴിയുമ്പോൾ തന്നെ കുറച്ച് രീതിയിലുള്ള ഹോളുകൾ തനിയെ തന്നെ അങ്ങ് അടഞ്ഞു പോകുന്നതാണ്. അതല്ല വലിയ വലിയ കുറച്ചുകൂടി വലിയ ഹോളുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെറിയ ഡിവൈസസ്, അതായത് ആ ഹോൾ അടയ്ക്കുന്ന ഉപകരണങ്ങൾ പ്രകാരം അത് അടയ്ക്കാവുന്നതാണ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്വന്തം തനിയെ സാധാരണ കുഞ്ഞുങ്ങളെ പോലെ തന്നെ ജീവിതം നയിക്കാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ഹൃദയത്തിന്റെ സൃഷ്ടിക്കുന്നത് തന്നെ അനോമലിയായി സൃഷ്ടിക്കുന്ന ചില കോംപ്ലക്സ് കഞ്ഞനേറ്റിൽ ജനിതകപരമായ അസുഖങ്ങളുണ്ട്. അതെല്ലാം അതിന്റെ തുടർ ചികിത്സകളും തുടർ സർജറികളും ഒക്കെ വേണ്ടതാണ്.
1: ഗർഭാവസ്ഥയിൽ തന്നെ ഇന്ന് കുട്ടികളുടെ ആരോഗ്യം, ഹൃദയാരോഗ്യം നിർണ്ണയിക്കാനുള്ള ടെക്നോളജീസ്, അൾട്രാസൗണ്ട് സ്കാനിങ് ഫിറ്റിലേക്കൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ തന്നെ നമുക്കറിയാൻ കഴിയും. അങ്ങനെ കഴിയുമ്പോൾ അപ്പോഴും മുതലേ ഉള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കാർഡിയോളജി വിഭാഗം നടത്താറുണ്ട്.
0: ഫീറ്റൽ എക്കോ ചെയ്യുന്നത് മൂലം നമ്മുടെ ഹൃദയത്തിന്റെ കുഞ്ഞിന്റെ ഗർഭാവസ്ഥയിൽ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ഹൃദയത്തിന്റെ രോഗങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഈ വളരെ ഏർലി സ്റ്റേജിൽ അറിഞ്ഞാൽ അതനുസരിച്ചുള്ള മാർഗങ്ങൾ മൂലം ആ ഒരു ഇഷ്യൂസിലേക്ക് പോകുന്നതിന് നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും. ട്രീറ്റ്മെന്റുകൾ എന്തെങ്കിലും കോംപ്ലക്സ് ഹാർട്ട് ഡിസീസ് ഒക്കെ ആണെങ്കിൽ ഡെലിവറി അതനുസരിച്ച്, അതായത് പ്രസവം അതനുസരിച്ച് നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ പറ്റും,
1: ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ടെക്നോളജി അത്രയും മാറിയിട്ടുണ്ട്. സാറിന്റെ ഒരു കാഴ്ചപ്പാടില് എപ്പോഴൊക്കെയാണ് ഒരു 35 വയസ്സിന് ശേഷം, ഞങ്ങളുടെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് പറയുകയാണ്, ടെസ്റ്റുകൾ ചെയ്യേണ്ടത് ഹൃദയാരോഗ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയ ടെസ്റ്റുകൾ മുതൽ ഉള്ള ഒരു പരിശോധന എപ്പോഴൊക്കെയാണ് ഒരു കാർഡിയോളജിസ്റ്റിനെ കാണേണ്ടത്, അതൊക്കെ ഒന്ന് വ്യക്തമാക്കാമോ?
0: ഹൃദയത്തിന്റെ പരിശോധനകൾ ആദ്യമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടതാണ്. എസ്പെഷ്യലി അമിതമായ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള രോഗികൾ, പാരമ്പര്യമായ ഹൃദയാഘാതമുള്ള രോഗികൾ വന്നിട്ടുള്ളവർ, അല്ലെങ്കിൽ പുകവലി, മദ്യപാനം ഇങ്ങനെയുള്ള രോഗികൾക്കൊക്കെ എന്തെങ്കിലും നടക്കുമ്പോഴാണ് നെഞ്ചു വേദനയും നെഞ്ചിലെന്തെങ്കിലും കിതപ്പോ അണപ്പോ കാല് നീരുണ്ടാവുക അണപ്പ് കിതപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നെങ്കിൽ ഹൃദയത്തിന്റെ പരിശോധനകളൊന്നും ചെയ്യുന്നത് നല്ലതാണ്. ഹൃദയത്തിന്റെ പരിശോധന എന്ന് പറയുന്നത് ആദ്യമേ ഏറ്റവും പ്രാഥമികമായിട്ടുള്ളത് ECG ആണ്. അതിനുശേഷം എക്കോകാർഡിയോഗ്രാം ചെയ്യാം, ഹൃദയത്തിന്റെ ഭിത്തികളുടെ പ്രവർത്തനങ്ങളൊക്കെ നോക്കാനും മറ്റും ഹൃദയത്തിന്റെ വാൽവുകളുടെ തകരാറുകൾ മുഴുവൻ കണ്ടുപിടിക്കാൻ എക്കോകാർഡിയോഗ്രാം ഉണ്ട്. പിന്നെ സ്ട്രെസ് ചെയ്ത്, അതായത് റെസ്റ്റിങ്ങിലായിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും സ്ട്രെസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ് ഈ TMT എന്ന് പറയുന്ന ഉപകരണമുള്ളത്. അതിനുശേഷം ഇതൊക്കെയാണ് ഈ ഒരു ബേസിക് ടെസ്റ്റുകൾ. അതിനുശേഷം ഈ ബേസിക് ടെസ്റ്റുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഹൈ ടെസ്റ്റുകളാണ്, അതായത് 5 gram, 5 plasty, കാർഡിയക് MRI, ഇതൊക്കെ ഒരു ന്യൂക്ലിയർ സ്കാനിങ്, ഇതെല്ലാം അഡ്വാൻസ്ഡ് പരിശോധനകളാണ്. ഇത് പ്രാഥമികമായ പരിശോധനകളിൽ എന്തെങ്കിലും അനോമലീസ് ഒക്കെ കണ്ടുപിടിച്ചാൽ നമ്മൾ അഡ്വാൻസ് ടെസ്റ്റുകളിലേക്ക് പോവാറുണ്ട്.
1: ശ്രീ, കാർഡിയക് MRI എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ഹൃദയത്തിനെ വിശാലമായിട്ട് പഠിക്കാനുള്ള ഒരു സ്റ്റഡിയാണ്.
0: കാർഡിയക് MRI നമ്മൾ യൂസ് ചെയ്യുന്ന അതിൻ്റെതായ ഇൻഡിക്കേഷൻസ് ഉണ്ട്. കാർഡിയക് MRI സ്പെഷ്യൽ, അതായത് ഹൃദയ രോഗികൾ, ഹൃദയത്തിന് അറ്റാക്ക് വന്നിട്ടുള്ള ആൾക്കാർ, അതായത് അല്ലെങ്കിൽ ഹൃദയത്തിന്റെ രക്തക്കുഴലുകൾ ഓൾറെഡി അടഞ്ഞു കിടക്കുന്ന രക്തക്കുഴലുകളുള്ളവർ, അവർ രക്തയോട്ടം പുനഃസ്ഥാപിച്ചാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് അറിയാനായിട്ട് കാർഡിയക് MRI യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഹൃദയത്തിന് ഉണ്ടാകുന്ന ചില ഇൻഫെക്ഷൻസ്, മയോകാർഡൈറ്റിസ് എന്ന് പറയും, അല്ലെങ്കിൽ ചില കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സ്, ഇതൊക്കെ ഹൃദയ മസിലുകളെ ബാധിക്കുന്നതാണ്. അതിനെ പറ്റിയുള്ള ഒരു ക്ലിയർ ഇൻഫർമേഷൻസ് ഒക്കെ എല്ലാം കിട്ടാനായിട്ട് കാർഡിയക് MRI നമ്മൾ യൂസ് ചെയ്യാറുണ്ട്.
1: ഓക്കെ സാർ, നമുക്ക് ഹൃദയാഘാതവും ഹൃദയസ്തംഭനവും രണ്ടും രണ്ടാണ്.
0: ഹൃദയാഘാതം എന്ന് പറയുന്നത് ഹൃദയ ഹാർട്ട് അറ്റാക്കാണ്. ഹൃദയസ്തംഭനം എന്ന് പറയുന്നത് കാർഡിയക് അറസ്റ്റാണ്. അതായത് ഹൃദയത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലയ്ക്കുന്നതിനെയാണ് ഹൃദയസ്തംഭനം എന്ന് പറയുന്നത്. ഹൃദയാഘാതം എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്കാണ്. ഹാർട്ട് അറ്റാക്ക് ഹൃദയസ്തംഭനത്തിലേക്ക് വന്നിട്ടില്ല. ഹാർട്ട് അറ്റാക്ക് നമ്മൾ ട്രീറ്റ് ചെയ്യാതിരുന്നാൽ ഹൃദയ സ്തംഭനത്തിലേക്ക് എത്താം,
1: വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൃദയത്തിനെ അത്രത്തോളം പരിപാലിക്കുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തിന്റെ ഈ ഒരു പോരായ്മകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തകരാറുകളൊക്കെ നമ്മുടെ ശരീരം തന്നെ ഓരോ ലക്ഷണങ്ങളായിട്ട് കാട്ടിത്തരുമെന്നും സാർ പറഞ്ഞിട്ടുണ്ട്. സാർ ഇന്റർവ്യൂ 91.2 വന്ന് നമ്മുടെ ശ്രോതാക്കളോട് ഇത്രയേറെ കാര്യങ്ങൾ പറഞ്ഞതിന് ഒരുപാട് നന്ദിയുണ്ട്.
0: വളരെ നന്ദി സ്വാതി, ഇങ്ങനെ ഒരു അവസരം തന്നതിന്.
1: താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളിത് കേട്ടത്, അപ്പോ ഈ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ കൃത്യമായി വ്യായാമം ചെയ്യുക. നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ന്യൂ ദേശിങ്ങനാട് സ്കാൻസ് കായകളും അവതരിപ്പിക്കുന്ന അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സ്വാതിയാണ്. സ്റ്റേ ട്യൂൺ 91.2 റേഡിയോ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്റർ റേഡിയോ 91.2.

0: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

the beat, feel the vibe. Stay tuned in the Radio 91.2. ചെടകിളകണ കുടിലതയുടെ കൊടും

0: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
1: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
2: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ റേഡിയോ 91.2 ലേക്ക്. സ്റ്റേ ട്യൂൺ 91.2.